0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നത് ഞാൻ സുനിൽ. ഇന്ന് 2026 May 28 വ്യാഴാഴ്ച. കൊലവർഷം 1201. ഇടവമാസം 14 ചിത്തിര നക്ഷത്രം. വിശ്വപ്രസിദ്ധ കവി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൗഹൃദം എന്നത് ഒരു ഉത്തരവാദിത്തമാണ്, അതൊരിക്കലും ഒരു അവസരമല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓർക്കാനുള്ള ഒന്നല്ല സൗഹൃദം. അത് താങ്ങാവേണ്ട, ചേർത്ത് പിടിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇന്ന് നിങ്ങളുടെ ഒരു പഴയ കൂട്ടുകാരനെ വിളിച്ചു നോക്കിയാലോ? തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോയ ആ സൗഹൃദങ്ങളെ ഇന്ന് നമുക്ക് പുതുക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സുഖസുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഭക്തിഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യ ഗുരുക്കന്മാർ മാതാപിതാക്കളാണ്. സ്കൂളിൽ ചേർക്കുന്നത് വരെയുള്ള അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഇവർക്കുള്ള പങ്ക് നിസ്സീമമാണ്. എന്നാൽ ഇന്ന് ഈ പരമമായ സത്യം ന്യൂജൻ മാതാപിതാക്കൾ അറിയാനേ ശ്രമിക്കുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുകയും അവരതനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പണ്ട് കുട്ടിക്കാലത്ത് കഞ്ഞിയും കറിയും മണ്ണപ്പവും ചുട്ട് കളിച്ച് അച്ഛനും അമ്മയുമായി ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്നതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. കുട്ടികളോട് സൗഹൃദപരമായ പെരുമാറ്റം ഉണ്ടാകണം. അതുവഴി കുഞ്ഞിൻ്റെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന നല്ലതും ചീത്തയുമായ സംശയങ്ങളും ജിജ്ഞാസകളും അവർ മാതാപിതാക്കന്മാരുമായി പങ്കിടാൻ തയ്യാറാകും. ഇന്ന് കുട്ടികൾക്ക് അധിക ശ്രദ്ധയും സ്നേഹവും പരിചരണവും വേണ്ടിവരുന്ന ഒരു കാലമാണ്. മിക്കപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്ത് അത് സമയപരിധി ഇല്ലാതെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. ഇന്ന് മാതാപിതാക്കന്മാർ തന്നെ മൊബൈൽ ആവശ്യത്തിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ആഹാരം നൽകുമ്പോൾ, അവർ വാശി പിടിക്കുമ്പോൾ, പണ്ട് അമ്മ മുത്തശ്ശിമാർ പുരാണ കഥകൾ, ഗുണദോഷ കഥകൾ, പഴഞ്ചൊല്ലുകൾ, നാടൻ പാട്ടുകൾ ഇവയൊക്കെ ചൊല്ലി കൊടുക്കുമായിരുന്നു. ഇന്ന് മോഡേൺ മമ്മിമാർ മൊബൈൽ കൊടുത്ത് കുട്ടിയുടെ വായടപ്പിക്കുന്നു. ചെറിയ കുട്ടികളെ കൊണ്ടുപോലും നിർബന്ധിപ്പിച്ചെടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്ത് റീൽസ് ഇട്ട് റീച്ച് നേടാൻ ശ്രമിക്കുന്നു. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം. അത് മൊബൈൽ വഴിയല്ല, നേരിട്ട് നൽകുകയാണ് വേണ്ടത്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കായി നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്ത് അവരിൽ വായനാശീലം വളർത്തുക. ഇന്ന് ഗ്രാമങ്ങൾ തോറും ഉള്ള വായനശാലകളിൽ പോലും പുസ്തകം ഒരു കരലാളനത്തിന് കൊതിക്കുന്നു. കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വ്യാപൃതരാക്കി അവരെ മൊബൈൽ തടങ്കലിൽ നിന്ന് രക്ഷിക്കാൻ മാതാപിതാക്കൾ വിചാരിച്ചാൽ സാധിക്കും. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ഇൻഡോർ കളികളുടെ പരിശീലനം, വീട്ടുജോലികളിൽ സഹായം, പൂന്തോട്ട നിർമ്മാണം, ഭാരതീയ കലകളുടെ പരിശീലനം തുടങ്ങിയവയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇന്ന് ഫ്ളാറ്റുകളിൽ പോലും പെറ്റ്സിനെ വളർത്തുന്ന കാലമാണ്. കുട്ടികൾക്കിഷ്ടമുള്ള വളർത്തുമൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുവരാം. അതവരിൽ സ്നേഹവും ദയയും വളർത്താൻ സഹായകമാകും. നല്ല അധ്യാപകർക്ക് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാനാവും. ഗുഡ് ടീച്ചേഴ്സ് ആർ ട്രൂ മെന്റേഴ്സ് ആൻഡ് ദേ ആർ ദി മിറേഴ്സ് ദാറ്റ് റിഫ്ലക്സ് അസ് ടു അവർ സെൽഫ്സ് ദാറ്റ് ഷോസ് അസ് സ്ട്രെങ്സ് വിത്ത് വിച്ച് വി ക്യാൻ ഫൈറ്റ് അവർ വീക്ക്നെസ്സസ്. യഥാർത്ഥ ഗുരുനാഥന്മാർ മെന്റേഴ്സ് ആയിട്ടുള്ള പക്ഷം ഒരു നല്ല യുവജനതയെ വാർത്തെടുക്കാൻ സാധിക്കും. സുഖവും ദുഃഖവും വളർച്ചയും തളർച്ചയും വിജയവും പരാജയവും ഇടവേളകളിൽ രൂപമാറ്റത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. ആ വേളകളിൽ നമ്മെ കൈപിടിച്ച് കൂടെ നടത്തി ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ എത്തുന്ന നല്ലവരായ വ്യക്തികളാണ് മെന്റേഴ്സ്. മഹാഭാരത യുദ്ധത്തിൽ ഇത് കർത്തവ്യം മൂഢനായി നിൽക്കുന്ന അർജുനന് ധർമ്മം ഉപദേശിച്ച് ഊർജ്ജസ്വലനാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണന് യഥാർത്ഥ ഗുരു അഥവാ മെന്റർ ആണ്. കുട്ടികളിൽ നല്ല ശീലങ്ങൾ സംസ്കാരങ്ങൾ വളർത്തി നല്ല രീതിയിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെന്ററിംഗ് ചെയ്യാൻ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സാധിക്കട്ടെ. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 28-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവുമായ വീർ സവർക്കർ 1883 മെയ് 28-നാണ് ജനിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത അദ്ദേഹം അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചു. ആൻഡമാൻ ജയിലിലെ ക്രൂരമായ തടവ് ശിക്ഷ അനുഭവിച്ച അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം വിപ്ലവകാരികൾക്ക് വലിയ ആവേശമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും സജീവമായ ചർച്ചാവിഷയമാണ്. 240 വർഷം നീണ്ടുനിന്ന രാജഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നേപ്പാൾ ഔദ്യോഗികമായി ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് 2008 മെയ് 28-നാണ്. നേപ്പാളിലെ പുതിയ ഭരണഘടന അസംബ്ലി വോട്ടിംഗിലൂടെ ജ്ഞാനേന്ദ്ര രാജാവിനെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്തു. ഇതോടെ ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാൾ ഒരു മതേതര റിപ്പബ്ലിക്കായി മാറി. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ആഭ്യന്തര കലഹങ്ങൾക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ശേഷം രാജ്യം ജനാധിപത്യത്തിലേക്ക് മാറിയ ഈ ദിവസം നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലാണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഫൈബറായ നൈലോൺ ഡ്യൂപോണ്ട് കമ്പനിയിലെ ശാസ്ത്രജ്ഞനായ വാലസ് കരോത്തേഴ്സ് പേറ്റന്റ് ചെയ്തത് 1938 മെയ് 28-നാണ്. വസ്ത്രനിർമ്മാണ രംഗത്തും വ്യാവസായിക മേഖലയിലും വിപ്ലവകരമായ മാറ്റമാണ് ഈ കണ്ടുപിടുത്തം കൊണ്ടുവന്നത്. സിൽക്കിന് പകരമായി ഉപയോഗിക്കാൻ തുടങ്ങിയ നൈലോൺ പിൽക്കാലത്ത് ടയറുകൾ, പാരഷൂട്ടുകൾ, ബ്രഷുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറി. ആധുനിക പോളിമർ കെമിസ്ട്രിയുടെ വളർച്ചയിൽ ഈ കണ്ടുപിടുത്തത്തിന് വലിയ സ്ഥാനമുണ്ട്. മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് എഡ്മണ്ട് ഹില്ലരിയും ടെൻസിംഗ് നോർഗയും തങ്ങളുടെ അവസാനത്തെ ക്യാമ്പ് സ്ഥാപിച്ചത് 1953 മെയ് 28-നാണ്. 27,900 അടി ഉയരത്തിൽ അതിശൈത്യത്തെയും ഓക്സിജൻ കുറവിനെയും അതിജീവിച്ച് അവർ രാത്രി ചെലവഴിച്ചു. തൊട്ടടുത്ത ദിവസം കൊടുമുടി കീഴടക്കുന്നതിനായുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ അവർ പൂർത്തിയാക്കിയത് ഈ ദിവസമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി മനുഷ്യൻ കീഴടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളായിരുന്നു ഇത്. ലോക പ്രശസ്ത മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 മെയ് 28-നാണ് സ്ഥാപിതമായത്. പീറ്റർ ബെനൻസൺ എന്ന ലണ്ടനിലെ അഭിഭാഷകൻ ദ ഒബ്സർവർ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് ഇതിന് തുടക്കം കുറിച്ചത്. രാഷ്ട്രീയ തടവുകാരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി ഇത് വളർന്നു. 1977 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ഈ സംഘടനയ്ക്ക് ലഭിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി 10 വർഷത്തിനു ശേഷം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോൺ ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി മാറിയത് 1971 മെയ് 28-നാണ്. സിയാഗ സ്റ്റീവൻസ് രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഈ മാറ്റം രാജ്യത്തിന്റെ സ്വയം ഭരണാധികാരത്തെ ശക്തിപ്പെടുത്തി. വജ്രഖനനത്തിനും സിവിൽ യുദ്ധങ്ങൾക്കും പേരുകേട്ട ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 28-ാം തീയതി. മലയാളികളെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് എനർജിയുടെ പര്യായമായ പേളി മാണിയുടെ ജന്മദിനമാണ് ഇന്ന്. തന്റെ ചുരുളൻ മുടി പോലെ തന്നെ സവിശേഷമായ വ്യക്തിത്വം കൊണ്ട് പേളി മാണി നേടിയെടുത്തത് ദശലക്ഷക്കണക്കിന് ആരാധകരുടെ സ്നേഹമാണ്. ഒരു വീഡിയോ ജോക്കിയായി കരിയർ തുടങ്ങിയ പേളി വളരെ പെട്ടെന്നാണ് ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത്. ഡി4 ഡാൻസ് പോലുള്ള റിയാലിറ്റി ഷോകളിൽ പേളി കൊണ്ടുവന്ന ആ പ്രസരിപ്പും കൗണ്ടറുകളും മലയാളികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ചിരിച്ചുകൊണ്ടും തമാശകൾ പറഞ്ഞുകൊണ്ടും പ്രേക്ഷകരുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ പേളി മാണിക്ക് കഴിഞ്ഞു. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ പേളി പിന്നീട് തമിഴിലും ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 1-ലെ പേളിയുടെ പ്രകടനം അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി. അവിടെ വെച്ച് തുടങ്ങിയ പ്രണയം പിന്നീട് വിവാഹത്തിലെത്തിയതും ശേഷം 2 കുഞ്ഞു മാലാഖമാരുടെ അമ്മയായതുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്ളോഗർമാരിൽ ഒരാളാണ് പേളി മാണി. തന്റെ കുടുംബവിശേഷങ്ങളും പോസിറ്റീവ് ചിന്തകളും പങ്കുവയ്ക്കുന്ന പേളിയുടെ വ്ളോഗുകൾക്ക് വലിയ കാഴ്ചക്കാരാണ് ഉള്ളത്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനും തനിമ നിലനിർത്താനും അവർ എന്നും തന്റെ ആരാധകരെ പ്രചോദിപ്പിക്കുന്നു. നിഷ്കളങ്കമായ ആ ചിരിയും സംസാരവും ഇനിയും ഒരുപാട് കാലം നമുക്ക് സന്തോഷം പകരട്ടെ. കേരളത്തിന്റെ പ്രിയപ്പെട്ട പേളി മാണിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും നിർമ്മലമായ ഒരു പ്രഭാതത്തിലേക്ക് കൂടി നാം ഉണർന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ബക്രീദ് ആഘോഷിക്കുകയാണ്. ഇത് വെറും ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് മാനുഷികമായ താൽപര്യങ്ങളെക്കാൾ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ തയ്യാറായ ഒരു പിതാവിന്റെയും പുത്രന്റെയും ചരിത്ര സ്മരണയാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പനയ്ക്ക് വിധേയനായി ബലി നൽകാൻ തയ്യാറായ ആ സന്ദർഭമാണ് ബക്രീദിന്റെ അടിസ്ഥാനം. മകനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭക്തി വിജയിച്ചപ്പോൾ അവിടെ ദൈവം കാരുണ്യത്തിന്റെ വഴി തുറന്നുകൊടുത്തു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ പോലും മറ്റൊരാൾക്കോ ഒരു ഉന്നതമായ ലക്ഷ്യത്തിനു വേണ്ടി വിട്ടു നൽകുക എന്നതാണ് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ബക്രീദ് എന്നാൽ ബലി പെരുന്നാൾ എന്നാണ് നാം വിളിക്കാറുള്ളത്. ഒരു മൃഗത്തെ ബലി നൽകുന്നത് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, സ്വാർത്ഥത, ലോഭം എന്നീ ദുർഗുണങ്ങളെ അറുത്തു മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിന്റെ അന്തരാർത്ഥം. ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ല ദൈവത്തിലേക്ക് എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ ഭക്തിയും സന്മനസ്സുമാണ്. ബക്രീദിന്റെ മറ്റൊരു മനോഹരമായ വശം അത് പങ്കുവയ്ക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. ബലി നൽകിയ മാംസം മൂന്നായി വിഭജിക്കപ്പെടുന്നു. ഒരു ഭാഗം പാവപ്പെട്ടവർക്കും, ഒരു ഭാഗം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും, ഒരു ഭാഗം സ്വന്തം കുടുംബത്തിനും. ഇവിടെ ആരും വിശന്നിരിക്കരുത് എന്ന നിർബന്ധം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നു. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയുന്ന, സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളാണ് അവ. പലപ്പോഴും ആർത്തിയും മത്സരങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ബക്രീദ് മുന്നോട്ട് വയ്ക്കുന്ന ത്യാഗമെന്ന ആശയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സഹജീവിയെ സഹായിക്കാനും അപരന്റെ വേദനയിൽ പങ്കുചേരാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. പള്ളികളിൽ നിന്നുയരുന്ന തക്ബീർ ധ്വനികൾക്കൊപ്പം ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെയും കരുണയുടെയും വെളിച്ചം നിറയട്ടെ. ജാതിമത ഭേദമന്യേ പരസ്പര സ്നേഹത്തോടെയും സഹോദര്യത്തോടെയും നമുക്ക് ഈ ദിനത്തെ വരവേൽക്കാം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനെ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: നമസ്കാരം. ഇൻഫോ അറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ഈ വർഷത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ പൊറ്റശ്ശേരി GHSSൽ നടക്കും. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ജില്ലയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായുള്ള പാഠപുസ്തകം, യൂണിഫോം, ഉച്ചഭക്ഷണത്തിനുള്ള അരി വിതരണം എന്നിവ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. നിലവിൽ 24,07,160 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 22,29,088 പുസ്തകങ്ങളും അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 178,072 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ഷൊർണൂരിലെ ടെക്സ്റ്റ് ബുക്ക് ഹബിൽ നിന്നും സൊസൈറ്റികൾ വഴിയാണ് പാഠപുസ്തകങ്ങൾ അതത് വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത്. ജില്ലയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലേക്കുമായി ആകെ ആവശ്യപ്പെട്ടിട്ടുള്ള യൂണിഫോം ക്ലോത്ത് മെറ്റീരിയലുകളിൽ 127,368 മീറ്റർ ഇതിനോടകം എല്ലാ സ്കൂളുകൾക്കും നൽകി. ബാക്കി ലഭിക്കാനുള്ള യൂണിഫോം കൂടി സ്കൂളുകളിൽ എത്തിച്ച് വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നു. 2025-26 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളുടെ കണക്ക് അടിസ്ഥാനമാക്കി ജില്ലയിൽ 236,400 പരം കുട്ടികൾക്ക് ആവശ്യമായ അരി മാവേലി സ്റ്റോറുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുന്നത് പുരോഗമിക്കുന്നു. ജില്ലയിലെ 12 ഉപജില്ലകളിലായി 906 ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളിലുമാണ് ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലെ പാചകപ്പുരകൾ നവീകരിക്കുന്നതിനും വിദ്യാലയ പരിസരം ശുചീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നു. ബക്രീദിനോടനുബന്ധിച്ച് വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നതും മൺസൂൺ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, റെഡ് ഓറഞ്ച് അലർട്ട് സമയത്തും വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെടുന്ന അവസരങ്ങൾ എന്നിവ കണക്കിലെടുത്തും സുരക്ഷിത ബോട്ട് സർവീസ് ഒരുക്കുന്നതിന് എല്ലാ ബോട്ട് ഉടമകളും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിലേക്കായി ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. സുരക്ഷാ മാനദണ്ഡങ്ങളോ സാധുവായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സർവീസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നിയമാനുസൃത രേഖകൾ എന്നിവയില്ലാതെ സർവീസ് നടത്തുവാൻ പാടുള്ളതല്ല. നിയമം അനുശാസിക്കുന്ന ഗുണനിലവാരത്തിലുള്ള ലൈഫ് ജാക്കറ്റുകൾ എല്ലാ യാത്രക്കാരും ധരിക്കണം. ബോട്ടുടമയും ജീവനക്കാരും ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. റെഡ് ഓറഞ്ച് അലർട്ട് സമയങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെടുന്ന അവസരങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ജലവാഹനങ്ങളുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. മതിയായ സുരക്ഷയില്ലാതെയും കൂടുതൽ യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്നതുമായ ജലവാഹനങ്ങളുടെ വിവരം സീനിയർ പോർട്ട് കൺസർവേറ്റർ ഓഫീസ്, കോഴിക്കോട് 04952414039 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. 04952414039. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് June 3 കൂടിക്കാഴ്ച നടത്തും. SSLC, തത്തുല്യം, ECG ഒപ്റ്റോമെട്രിയിലുമുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, കേരള PSC അംഗീകരിച്ച ECG ടെക്നീഷ്യൻ കോഴ്സ് തുടങ്ങിയവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ 10:30 എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. നിതി ആപ്പ് കെ നിക്ട് 2.0 ആൻഡ് സുവിധ സമാഗം പരാതി പരിഹാര ബോധവൽക്കരണ പരിപാടി പാലക്കാട് മഞ്ഞിലാസ് ഫുഡ്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കോൺഫറൻസ് ഹാളിൽ നടന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെയും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പാലക്കാടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അദാലത്ത് നടന്നത്. പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പാലക്കാട് മൈ ഭാരത് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുന്നതിനായി യുവ ആപദാ മിത്ര സിവിൽ ഡിഫൻസ് ടീമിനെ തയ്യാറാക്കുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള വോളണ്ടിയേഴ്സിന് 7 ദിവസത്തെ ദുരന്ത നിവാരണ പ്രതികരണ പരിശീലനം നൽകുന്നു. പരിശീലനം മുടക്കമില്ലാതെ പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ്, കിറ്റ്, ജില്ലാ യുവ ആപ്ത മിത്ര ID കാർഡ് എന്നിവ ലഭിക്കും. പരിശീലന തീയതി May 29 മുതൽ June 4 വരെ പാലക്കാട് നടക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 7558-89-2580 എന്ന നമ്പറിൽ വിളിക്കുക. 7558-92580. നെന്മാറ GGVHSSൽ വൊക്കേഷണൽ ടീച്ചർ ഇൻ അഗ്രികൾച്ചർ, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നു. വൊക്കേഷണൽ ടീച്ചർക്ക് BSc അഗ്രികൾച്ചറും നോൺ വൊക്കേഷണൽ ടീച്ചർ ഒഴിവിലേക്ക് MSc മാത്തമാറ്റിക്സ്, BEd, SET എന്നിവയാണ് ആവശ്യമായ യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ June 1 ഉച്ചയ്ക്ക് 2 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04923243408 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിലെ ഒഴിവിലേക്ക് മെയ് 29 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. പങ്കെടുക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരണമെന്ന് സെക്രട്ടറി അറിയിച്ചു. തൃത്താല GMRS-ൽ 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും സീറ്റൊഴിവുണ്ട്. യോഗ്യതയുള്ളവർ നേരിട്ട് എത്തിച്ചേരണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഹിസ്റ്ററി, HSST കെമിസ്ട്രി, HSST ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 3 രാവിലെ 10 നേരിട്ട് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
5: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ?
6: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
6: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ 0 ആകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ 0 വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
8: Listen without break with Ahalya FM 90.4. Kete kete kutu kuda.
9: Arivinte velicham pagarnu nalguva. Eduthola. Idu Arivinte kitab.
10: കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വല്ലാതെ ഇങ്ങനെ തടിച്ചുപോയി, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല, എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരമാ, എന്തൊരു കഷ്ടമായത്, എന്റെ വയറൊക്കെ ചാടി, വല്ലാത്ത കോലായില്ലേ, എനിക്ക് എന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത വിഷമമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണേ. എപ്പോഴും ഇത് പറയാറുണ്ട് ആള്. അപ്പോ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മള് തന്നെയോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, കുറച്ചൊക്കെ വണ്ണമൊക്കെ ഉള്ളത് നല്ലതല്ലേ എന്നിങ്ങനെ പറയായിരുന്നു. വണ്ണം കൂടിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കവളില്ല എന്ന് പറഞ്ഞ് വണ്ണം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. ഈ കുട്ടിയപ്പ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടേ ഒരു ദിവസം വല്ലാതെ ആള് മൂഡ് ഓഫായി ഇങ്ങനെ നമ്മളോട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ നിന്നേക്കാൾ ഒരുപാട് വണ്ണമുള്ള ആളുകള് നാട്ടിലില്ലേ, ജീവിക്കുന്നില്ലേ, അതോർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, അവിടെയും നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അവിടെയും ഇങ്ങനെ മറ്റുള്ളവരുടെ ശരീരവുമായി നമ്മുടെ ശരീരം താരതമ്യം ചെയ്യാണ് അല്ലേ, സ്വയം നമ്മൾ നമ്മളെ തന്നെ പഴിക്കുന്നു. ഒരു തുള്ളി സമാധാനം പോലും മനസ്സിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസവും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഈ ശരീരത്തിനൊരു ജീവൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് എന്തായിരിക്കും പറയുക? അത് പറയും, എടോ, നീ വിശന്നപ്പോ നിനക്ക് വേണ്ടി ആഹാരം ദഹിപ്പിച്ചു തന്നത് ഞാനാണ്, നീ തളർന്നു വീഴാതെ നിന്നെ താങ്ങി നിർത്തിയത് ഈ കാലുകളാണ്, എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കരയുന്നുണ്ടാവില്ലേ? അതിപ്പോ നമ്മൾ നമ്മുടെ മുടിയെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും, നമ്മുടെ രൂപത്തെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും, നമ്മുടെ എന്താ ഒട്ടിയ കവളെ നോക്കി പറയുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോ സ്വയം ഇങ്ങനെ പ്രാകുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചതിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിങ്ങനെ ചോദിച്ചേനെ, ഒരിറ്റ സ്നേഹം പോലും എന്നോട് ഇല്ലല്ലോ നിനക്കെന്ന് പറഞ്ഞേനെ. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് നമ്മൾ നമ്മളോട് ദയയുള്ളവരായിരിക്കണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലവ് എന്ന്. ഈ ലോകത്തെ മറ്റെല്ലാവരോടും നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ദയയില്ലാത്തവരായിട്ട് ഇടയ്ക്കെങ്കിലും പെരുമാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതിപ്പോ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുന്നതോ ഡയറ്റ് നോക്കിയിട്ട് മെലിയുന്നതോ മാത്രമല്ല, അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ശരീരത്തെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടി ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വീട്ടില് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോ വണ്ണമുള്ള വയറോ കറുത്ത പാടുകളോ അല്ല നോക്കേണ്ടത്. ഇത്രയും കാലം നിങ്ങളെ ജീവനോടെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഈ ശരീരത്തെ നോക്കി നന്ദി പറയാണ് വേണ്ടത് അല്ലേ. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ പെർഫെക്റ്റ് ആവാൻ നോക്കാതെ നമ്മളോടൊരിത്തിരി സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോ ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ ഉള്ളിനോട് തന്നെ കാണിച്ചു തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ചുറ്റുമുള്ള ആളുകളിലേക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി കഴിയുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ മറ്റാരാ ഉണ്ടാവുക. നമുക്ക് മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് വരാം. പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ചെറിയ കൈകളിലേക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക്, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ശരീരത്തിലേക്ക് ഒക്കെ ഒന്ന് നോക്കുക. ഇടയ്ക്കെങ്കിലും ഒരു താങ്ക്സ് പറയുക, കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും എല്ലാ ആളുകളും വിചാരിക്കുന്നത്, എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം ഒരു നേർരേഖ പോലെ സുഗമമായി പോകണമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ലൈഫ്, അല്ലേ? എല്ലാം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ഇവന്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വലിയ ഇവന്റ്. അതിനിടയിൽ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, ചില ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയെന്ന് വരാം. അപ്പോഴൊക്കെ തലയിൽ കൈവച്ചിരുന്നിട്ട് എന്റെ വിധി, എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ പണ്ട് ചെയ്ത് കൂട്ടിയതിന്റെ ഫലമ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കാൻ തുടങ്ങരുത്. ഈ പറയുന്ന ചെറിയ ഡയലോഗ്സ് ഇല്ലേ, നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ഡയലോഗ്സ് നമ്മളെ എത്രമാത്രം ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മൾ നമ്മളോട് പറയുന്ന ഈ വിധിശാപങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കുന്നുകളയുന്ന സംഗതികളാണ്. അപ്പൊ അതിന് പകരം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ചെയ്ത കാര്യങ്ങൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, സാരമില്ല പോട്ടെ, എന്നിട്ട് വീണ് പോയ ഇടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുക, ഇത് പറ്റിപ്പോയി, ഇനി ഇതെങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, ഹൗ ക്യാൻ വി സോർട്ട് ഇറ്റ് ഔട്ട് എന്ന കാര്യം ചിന്തിക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ശാപവാക്കുകൾ പറയാനും സ്വയം പഴിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നുമുള്ള സമയമില്ല. വീഴ്ചകൾ വരും, കാരണം ലൈഫ് അങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈഫ് അങ്ങനെ നേർരേഖയിൽ സുഗമമായിട്ട് പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഇത്രയൊന്നും എന്താ പറയാ, എൻജോയ് ചെയ്യാൻ അതിലൊന്നും ഉണ്ടാവില്ല അല്ലെ. എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാക്കുക? അപ്പൊ ആ വീഴ്ചകളെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളോട് കാണിക്കുന്ന ആ ചെറിയ ദയ മാത്രം മതി അടുത്ത വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ. നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾ തന്നെ പറയാതെ അതിനോടൊക്കെ ബൈ പറഞ്ഞ് അവനവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ എഴുത്തോല ദൈവട വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രുവാൻഡ്രമാൻ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

ഈദ് ആശംസകളൊക്കെ പരസ്പരം കൈമാറി സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു പെരുന്നാൾ ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു ബക്രീദിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ ഫ്രം മൈ പാർട്ട് ആൻഡ് ഓൾസോ അഹല്യ എഫ് എം ഹോൾ ടീമിന്റെ വക എല്ലാവർക്കും ഈദ് മുബാറക് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് നമുക്ക് ദാ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു അഹല്യ വിഷസ് ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. എല്ലാവരും ഉണർന്നോ? ഇന്ന് ദാ നോക്കുകയാണെങ്കിൽ മെയ് 28 ആണ്. രാവിലെ തന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ നാട്ടിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ്. രാവിലെ ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്കും ഇടി വെട്ടി മഴയൊക്കെ പെയ്ത് മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുണ്ട് മൂടി കെട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് കേട്ടോ പല സ്ഥലങ്ങളും. പ്രത്യേകിച്ച് കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഭാഗത്തൊക്കെ നല്ല മഴയാണ് എന്നതാണ് ഒരു അപ്ഡേറ്റ്. പിന്നെ ഇവിടെ അങ്ങനെ മഴയില്ല. നമ്മുടെ ഇവിടെ ഇപ്പോഴും സൂര്യൻ ഇങ്ങനെ വരാൻ ജസ്റ്റ് മടിച്ചിങ്ങനെ നിൽക്കുന്നൊരു മൂഡാണ്. എന്തായാലും മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ പുറത്തിറങ്ങാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ച് സൂപ്പറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ പെരുന്നാളായിട്ട് എന്താണ് പരിപാടി? പെരുന്നാൾ മാത്രമല്ല, 2 ദിവസങ്ങൾ അവധി കിട്ടിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളിലേക്കല്ലേ അവധി കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അവധി എന്തായാലും ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ആഘോഷമാക്കുക, അടിപൊളിയാക്കുക. പിന്നെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മൾ ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാ സ്നേഹനിധികൾക്കും എൻ്റെ വക ഒരു ഹാപ്പി സ്പെഷ്യൽ ഡേ ആശംസകൾ ആദ്യം തന്നെ പറയണം. ഇന്നത്തെ സെലിബ്രേഷൻസൊക്കെ പൊളിക്കണം, ഇനിയുള്ള വർഷങ്ങളൊക്കെ സൂപ്പർ ആവട്ടെ എന്നുകൂടെ വിഷയമാണ്. ഇന്ന് ബർത്ത്ഡേസും സ്പെഷ്യൽ ഡേയ്സൊക്കെ ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസാണ് കേട്ടോ. പിന്നെ ഒപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ മെയിൻ ഐറ്റം എന്താന്ന് വെച്ചാൽ, എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണേന്ന് വെച്ചാൽ, വിനീത് ശ്രീനിവാസൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്നവരോട് എനിക്ക് നല്ല കലിപ്പാണെന്ന്. എനിക്കല്ല, വിനീത് ശ്രീനിവാസന് നല്ല കലിപ്പാണെന്ന്. പക്ഷേ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ. എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും പിന്നെ ചുവന്ന ഈ ചെറുപ്പഴയില്ലേ, ചെറിയൊക്കെ ഇങ്ങനെ കുഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതിന് മുകളിൽ ഇങ്ങനെ വിതറി നല്ല കരിഞ്ഞ സവോളയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കണം. കാണുമ്പോൾ ഒരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിങ്ങനെ നിറയണം, കണ്ണും മനസ്സൊക്കെ നിറയണം. അതല്ലേ ഒരു ലുക്ക്. എൻ്റെ മനസ്സിലുള്ള ഒരു ബിരിയാണി, എനിക്കിഷ്ടമുള്ള ഒരു ബിരിയാണി അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൗത്തർ ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ടാകും. ഈ പൈനാപ്പിളും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്നും ഇടാതെ ചെറിയ റൈസിലും ചെറിയ റൈസ് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും ബിരിയാണി കഴിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കിഷ്ടമുണ്ടല്ലോ ഈ കൊതിയൂറുന്ന, കാണുമ്പോൾ തന്നെ ഇങ്ങനെ നാവിൽ വെള്ളമൂറുന്ന ഡെക്കറേഷൻസ് ഉള്ള ഒരു ലക്ഷറി ബിരിയാണിയാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റൈൽ ഏതാണ്? ഈ ചെറുപ്പഴവും അണ്ടിപ്പരിപ്പും ഒക്കെ നിരത്തി വെച്ചിട്ടുള്ള ഒരു രാജകീയ ബിരിയാണിയാണോ നിങ്ങൾക്കിഷ്ടം, അതോ പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണിയാണോ ഇഷ്ടം? ബിരിയാണി ഇഷ്ടമല്ല എന്ന് ഇന്ന് പറയാൻ പാടില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെടണം, നമ്മളെല്ലാവരും കഴിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന ഒരാളുണ്ടാവില്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മാന്ത്രിക കൈകൾ, അവരാരാണ് എന്ന് എൻ്റെ അടുത്ത് ഇന്ന് പറയണം. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് നമുക്കിന്ന് പറയാം. പിന്നെ ഈ ബിരിയാണിയിൽ പൈനാപ്പിളും അതുപോലെ കിസ്മിസ് കാഷ്യു ഇതൊക്കെ ഇട്ട് അലങ്കരിക്കുന്നത് ഒരു ക്രിയേറ്റിവിറ്റി ആണോ അതൊരു ക്രൈം ആണെന്നാണോ നിങ്ങൾ പറയണേ? നിങ്ങൾക്കത് ഇഷ്ടമാണോ അല്ലേ എന്നുകൂടെ പറയാം. അപ്പം ഇന്ന് ബിരിയാണി വിശേഷങ്ങളാണ് നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ അഹല്യ വിഷസിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ബിരിയാണി ഇഷ്ടമുള്ളവർക്കും ബിരിയാണി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വിളിച്ചിരുന്ന ആശംസകൾ പറയാം, പെരുന്നാൾ ആശംസകൾ അറിയിക്കാം എല്ലാ കൂട്ടുകാർക്കും. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡേ ഒക്കെ ആഘോഷിക്കുന്നവർക്കുള്ള ആശംസകളൊക്കെ പറയാം. എന്തായാലും നിങ്ങളുടെ കോൾസിനും മെസ്സേജസിനൊക്കെ ആയിട്ട് ഞാൻ ദാ ഇവിടെ വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് നല്ലൊരു പാട്ട് വരുന്നുണ്ട്, കിട്ടില്ലെന്ന ഒരു സോങ്. 8281509000 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, അത് തന്നെയാണ് വിളിക്കാനുള്ള നമ്പറും.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: സമയം കൃത്യം പറയുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 11 മിനിറ്റും 8 സെക്കൻഡും ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മീൻസ് ദ ഫസ്റ്റ് കോളർ. ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ആരാ സംസാരിക്കണേ?
4: ഞാൻ ശ്രീനാഥ് ആണ്.
3: ശ്രീനാഥ്, എവിടെയാ? സുഖാണോ?
4: അങ്ങനെയൊക്കെ പോണു.
3: അപ്പൊ ഈദ് മുബാറക്ക്.
4: ഈദ് മുബാറക്ക്.
3: എന്താണ് പരിപാടി? അവധിയാണ് അല്ലെ?
4: ആ, അവധിയാണ്. എന്നാലും ചെറിയ കുറച്ച് വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ രാവിലെ ഇങ്ങനെ നോക്കായിരുന്നു.
3: ഓക്കേ ഓക്കേ. അപ്പോ ബിരിയാണി ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കണ്ടല്ലോ. ഇഷ്ടായിരിക്കില്ലേ?
4: പിന്നെ, ബിരിയാണി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ?
3: ബിരിയാണി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? അതൊരു ചോദ്യമാണ് കേട്ടോ, വലിയ ചോദ്യമാണ്. ചില ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
4: വളരെ.
3: അപ്പോ ശ്രീനാഥ് പറയ, എന്നെ പോലെ ഇങ്ങനെ അലങ്കാരങ്ങളുള്ള ബിരിയാണി ആണോ ഇഷ്ടം, അതോ പ്ലെയിൻ ബിരിയാണി ആണോ ഇഷ്ടം? എന്താ ശ്രീനാഥിന്റെ ഒരു ബിരിയാണി എന്തായിരിക്കും?
4: എനിക്ക് പൊതുവേ കൈമാരി വെച്ചിട്ടുള്ള നല്ല ഫ്രേഗ്രന്റ് ആയിട്ടുള്ള റൈസ് വെച്ച് ഉണ്ടാക്കുന്ന, ഒരുപാട് മസാല ഇല്ലാത്ത, എന്നാൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള സ്ലോ കുക്ക്ഡ് ബിരിയാണിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം.
3: ഓക്കേ ഓക്കേ. സ്ലോ കുക്ക്ഡ്. സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ?
4: അല്ല, എന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ പ്രിഫറൻസ് അതാണെന്നേ പറഞ്ഞുള്ളൂ. പൊതുവെ ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ സ്ലോ കുക്ക്ഡേ കഴിക്കുമെന്നല്ല പറഞ്ഞത്.
3: ഓക്കേ ഓക്കേ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പൈനാപ്പിൾ അരിഞ്ഞിടുക, ചെറിയ ചെറി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടുക, അതൊക്കെ ഇഷ്ടമാണോ? കിസ്മിസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫുൾ ഒരു ലക്ഷ്മി
4: കശുവണ്ടിയൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി പുലാവ് എന്ന് പറയേണ്ടി വരും. കാരണം ബിരിയാണി എന്ന് പലതരം ബിരിയാണി ഉണ്ടാവാം. എന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഞാൻ ഈ ഒരുപാട് സ്വീറ്റ് ആവുന്നത് എന്റെ ടേസ്റ്റ് പാലറ്റിന് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അത് ഇഷ്ടപ്പെടുന്നവര് കഴിച്ചോട്ടെ, യാതൊരു രീതിയിലും അവരെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല.
3: അപ്പോ ശ്രീനാഥിന്റെ ഒരു സർക്കിളില് ഏറ്റവും അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്നതാരാ? നമ്മള് സാധാരണ കടയിൽ പോയിട്ടാണ് കഴിക്കുക അല്ലെ, ബിരിയാണി സൂപ്പറാണ് എന്ന് പറയുന്നത്, ഇന്ന അടുത്ത ബിരിയാണി സൂപ്പറാണെന്നൊക്കെ നമ്മള് പറയണേ. പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെ ഒരാളുണ്ടാവും അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന ആള്.
4: ഞാനെങ്ങനെ കൂടുതലും കടയിൽ പോയിട്ടാണെങ്കിലും ബിരിയാണി വെച്ചു തന്ന ആളെന്ന് പറയാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ കൂടുതൽ ഈ കടയിലാണ് പോയി കഴിക്കാറ്.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശ്രീനാഥ് പറയും, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
4: ബിരിയാണി ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തവരും ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി, അതുപോലെ തന്നെ പൈനാപ്പിൾ ഇട്ട ബിരിയാണി ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി.
3: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ നല്ലൊരു ദിവസം വിഷയാണ് കേട്ടോ, ഒരു നല്ല പെരുന്നാൾ ദിവസം വിഷയമാണ്. ഓക്കെ
4: ഓക്കെ
3: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശ്രീനാഥ് ആണ്. ശ്രീനാഥ് പറഞ്ഞ കാര്യം ഈ പറഞ്ഞ പോലെ സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള നല്ല ഈ ചെറിയ റൈസിൽ വെക്കുന്ന അരി വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. ഭയങ്കര ഇങ്ങനെ സ്മെല്ലൊക്കെ വരുന്ന ഒരു ബിരിയാണി ഉണ്ടാവും, ആ ഒരു ബിരിയാണിയാണ് ഇഷ്ടം. അധികം മസാല ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല സ്മെല്ലുണ്ടാവണം, അതാണ് പറഞ്ഞത്. എന്തായാലും ശ്രീനാഥിന് ഒരു കിട്ടിലൻ ദിവസമാവട്ടെ എന്ന് വിഷയം ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
5: സിന്ധു ചേച്ചി.
3: ബിരിയാണി ഇഷ്ടമാണോ? സിന്ധു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി എങ്ങനെയുള്ള ബിരിയാണിയാണ് ഇഷ്ടം? എങ്ങനെ ഇരിക്കണം ഒരു പെർഫെക്റ്റ് ബിരിയാണി?
5: നല്ല ചുവതകീയനായിട്ട് റൗട്ടർ ബിരിയാണി എന്ന് പറയും, നല്ല പ്ലെയിൻ ബിരിയാണി കണ്ടാലേ നല്ല
3: ഒരു ഒരു റെഡ് കളറിലുള്ള ബിരിയാണി അല്ലേ? അതല്ലേ?
5: റൗട്ടർ ബിരിയാണി അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡെക്കറേറ്റ് ഒന്നും വേണ്ട,
3: ഡെക്കറേഷൻസ് വേണ്ട, ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കി വരാൻ കുറച്ച് പാടാണത് കൊണ്ട് ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് ഡെക്കറേഷൻസ് ഒന്നും വേണ്ടെന്നാ പറയണേ. അപ്പൊ ചേച്ചിയുടെ ഒരു അറിവിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് ബിരിയാണി വെക്കുന്നത് ആരാ? നമ്മുടെ പരിചയത്തിലുണ്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന റാവുത്തർ ബിരിയാണി വെക്കുന്ന? ആണോ? ഓക്കെ,
5: സൂപ്പറായി വെക്കും. അവരെ പെരുന്നാളിനൊക്കെ നമ്മൾ
3: ക്ഷണിക്കാറുണ്ടല്ലോ. അടിപൊളി അടിപൊളി. അപ്പൊ സിന്ധു ചേച്ചി, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ.
5: എന്റെ ഫ്രണ്ട്സിന് ബക്രീദ് ആഘോഷിക്കുന്ന എന്റെ ഫ്രണ്ട്സിനും പിന്നെ എല്ലാവർക്കും എല്ലാ ഇത് ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ വിഷസ്.
3: ഓക്കെ ഓക്കെ ചേച്ചി, ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. അപ്പൊ സിന്ധു ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി റാവുത്തർ ബിരിയാണിയാണ്. ആ ഒരു റെഡ് ഷെയ്ഡിലിരിക്കുന്ന, അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെ, അധികം ഡെക്കറേഷൻസ് ഒന്നും വേണ്ടെന്നാ ചേച്ചി പറയുന്നത്. പക്ഷെ എനിക്ക് ഡെക്കറേഷൻസ് ഉള്ള ബിരിയാണിയാണ് കുറച്ചുകൂടെ ഇഷ്ടം. റാവുത്തർ ബിരിയാണിയുടെ അത്ര മമതയില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കഴിക്കില്ല എന്നല്ല, കിട്ടിയാൽ കഴിക്കും. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഇഷ്ടമുള്ളത് ഈ പറഞ്ഞ പോലെ എല്ലാം ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടുള്ള ബിരിയാണിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ചേച്ചിക്കും നല്ലൊരു പെരുന്നാൾ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോയാലോ. അടിപൊളി ഒരു പാട്ട് ഇങ്ങനെ വീറ്റിംഗ് ആണ്. അടിപൊളി പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഉസ്താദ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത പാട്ട്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസിൽ എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് അഭിരാമി.
0: നമസ്കാരമുണ്ട്. ഇതാരാ സംസാരിക്കണേ?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂർ. ഹാപ്പി ആനന്ദൻ.
0: ഹാപ്പി ആനന്ദൻ, അത് കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷാട്ടോ. ആനന്ദത്തോടെ ആനന്ദൻ എന്ന് ചേട്ടൻ ഇടയ്ക്ക് പറയാറില്ലേ, അത് കേൾക്കുമ്പോ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. അപ്പൊ പറയൂ ചേട്ടാ, എന്താണ്? പെരുന്നാളാണ്, അവധി ദിവസമാണ്, എന്താ മൊത്തത്തില് പരിപാടി? ഇന്ന്
1: പരിപാടി വീട്ടില് പിന്നെ പണി, ഒന്ന് രണ്ട് ജോലിക്കാരുണ്ട്.
0: ഓക്കെ.
1: അപ്പൊ അവരത്തരം സെൻഡ് ചെയ്യലാണ്. പിന്നെ അതുപോലെ തന്നെ പെരുന്നാളായതുകൊണ്ട് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കണോ. പിന്നെ കാലത്ത് കാലത്ത് എണീക്കുമ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് ഈ ആശംസകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ചൊല്ലുന്നത്. അപ്പൊ ആ പ്രാർത്ഥന കൂടെ ഞാനും ഒന്ന് മനസ്സിൽ ഒന്ന് പങ്കുചേർന്നു.
0: ഓക്കെ, നല്ല കാര്യം. അപ്പൊ പറയൂ, ഇന്ന് നമ്മൾ ബിരിയാണിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി എങ്ങനത്തെ ബിരിയാണിയാണ്? ആനന്ദൻ ജന്റെ ഫേവറേറ്റ്. ഈ ഒരുപാട് അലങ്കാരങ്ങളുള്ള ബിരിയാണി ഇഷ്ടമാണോ എന്നെ പോലെ?
1: അത് അഭിരാമി, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാ ബിരിയാണിയും ഉണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ട്, കല്ലുമക്കായ ബിരിയാണി ഉണ്ട്, ചെമ്മീൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, വെജ് ബിരിയാണി ഉണ്ട്, അയക്കുറ ബിരിയാണി ഉണ്ട്. പക്ഷെ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകണ്ടതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ കല്യാണ വീട്ടിൽ പോയിട്ട് നല്ല പൊരിച്ച ചിക്കനും പിന്നെ വെച്ചിട്ടുള്ള ബിരിയാണി. അത് കല്യാണ ബിരിയാണി നമുക്കൊരു വൈബ് വേറെ തന്നെയാണ്.
0: ഓ അതെ, ഈ കണ്ണൂർ ഭാഗങ്ങളില് മംഗലം ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ബിരിയാണി ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ആളുകൾ പറയുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ നാവില് വെള്ളമോടും.
1: അതെ അതെ, അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നെയ്യിൽ വറുത്തിട്ടിട്ടത്.
0: ഓക്കെ.
1: അപ്പൊ നമ്മളൊക്കെ ഹോട്ടലിൽ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നത്. പക്ഷെ ഈ കല്യാണ വീട്ടിൽ പോയിട്ട് നല്ല പൊരിച്ച ചിക്കനും വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല തിരക്ക് സമയത്ത് ഇങ്ങനെ കസേര ചേർന്നുള്ള കാത്തുനിന്ന് തിരിച്ച് നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണിയും ആ അണ്ടിപ്പരി മുതിരിങ്ങ വെച്ച് വെറൈറ്റി ആക്കി ചെത്തി ബിരിയാണി ഇട്ട ഉടനെ തന്നെ ആദ്യം ഒരു വിരലെടുത്തിട്ട് ഇങ്ങനെ മാന്തി മാന്തി നോക്കൂ, എങ്ങനെയുണ്ട് എനിക്ക് കിട്ടിയ ചിക്കൻ പീസ് എന്ന്.
0: ഓക്കെ. അപ്പൊ ഈ പറയുന്ന ഈ കല്യാണ ബിരിയാണി, മംഗലം ബിരിയാണിയുടെ ടേസ്റ്റ് വേറെ ബിരിയാണിക്കൊന്നും ഇല്ലാന്നാ പറയണേ അല്ലേ?
1: അതിനകത്തുള്ള ആ ചിക്കൻ പീസ് തന്നെ എന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് ഇറച്ചി മാത്രം കിട്ടുന്നതിൽ എനിക്ക് ഇതുണ്ട്. എനിക്ക് ഏറ്റവും കുറച്ച് അല്പം എല്ല്, അതിന്റെ എല്ലും കുറച്ച് മാംസം കൂടി കിട്ടുന്ന ബിരിയാണികളാണ് എനിക്ക് ഏറ്റവും അങ്ങനെ ഒരു വെറൈറ്റി.
0: ഓ, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൂടെ ഉണ്ടല്ലേ. അങ്ങനെ വേണം, എന്നാലേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടാവുള്ളൂ. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ പരിചയത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന അതൊരു പ്രത്യേക കഴിവാട്ടോ. എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ ആ ഒരു ടേസ്റ്റിലും ആ സ്മെല്ലിലും ബിരിയാണി വെക്കാനായിട്ട് പറ്റില്ല. അപ്പോ അങ്ങനെ ഒരു അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന ആളാരാ?
1: എന്റെ കുടുംബത്തിൽ തന്നെയുണ്ട്, എന്റെ നേരെ സിസ്റ്റർ ശ്രീലതയാണ്.
0: ഓക്കെ.
1: അവർ ബിരിയാണി എന്ന് പറഞ്ഞാല് നല്ല വെറൈറ്റി ഒരു ബിരിയാണി തന്നെയായിരിക്കും. അത് കുറെ ബിരിയാണി മാത്രല്ല, മറ്റെല്ലാ സംഭവങ്ങളും, സദ്യ ആയാലും ബിരിയാണി ആയിക്കാലും ഗംഭീരമായിപ്പോ.
0: ഓക്കെ. ആ മാന്ത്രിക കൈകള് ആ സിസ്റ്ററിന്റെ ആണല്ലേ? ഓക്കെ ചേട്ടാ, സന്തോഷം വിളിച്ചതിൽ. ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ? പറയൂ.
1: എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആനന്ദം തിരാനൂരിന്റെ വക ബലിപെരുന്നാൾ ആശംസകൾ ഒന്ന് കൊടുത്താൽ മതി.
0: ഓക്കെ ഓക്കെ ആനന്ദ ചേട്ടാ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയണു. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ആനന്ദ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കുറെ ബിരിയാണിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കണ്ണൂരുള്ള ആളുകൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, വേറെ ഒരു ബിരിയാണി അല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ മംഗലം ബിരിയാണി. കല്യാണ വീടുകളിൽ തലേന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ട് എന്റെ അഭിരാമി, അതൊന്ന് കഴിക്കണം. വേറെ ലെവലാണ്, പൊളിയാണ് എന്നാണ് പറയണേ. എന്തായാലും അങ്ങനെ നമ്മുടെ ബിരിയാണി വിശേഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കണേ?
2: ഞാൻ ചന്ദ്രനാപുള്ള ഷൺമൂന. അഭിരാമി, നല്ലാർക്കറിയാ?
0: നല്ലാർക്ക് നല്ലാർക്ക്. നീങ്ക എപ്പടി
2: നല്ലാർക്കറ? എത്ര നാളാച്ച് പേശിട്ട്?
0: ரொம்ப നാളാച്ച്.
2: അമ്മാ പഠിച്ചാ?
0: നീങ്ക എപ്പടി ഇരിക്ക് ചെല്ലം?
2: നല്ലാർക്കറേ നല്ലാർക്കറേ.
0: ഓക്കേ, ഇന്ന് പെരുന്നാളാണ് അല്ലേ ഷൺമൂൻ ചേട്ടാ?
2: അതെ അതെ അതെ.
0: പെരുന്നാളായിട്ട് എന്താണ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ അവിടെ?
2: ഇവിടെ നമ്മള് എങ്ങനെയാണ്, നമ്മള് നമ്മുടെ മകന്റെ കൂട്ടുകാർ ബിരിയാണി ഇതൊക്കെ കൊണ്ടുവന്ന് തരും.
0: ഓക്കെ. ഷൺമൂൻ ചേട്ടന്റെ ഫേവറേറ്റ് ബിരിയാണി ഏതാ?
2: ബിരിയാണി പറഞ്ഞാ എങ്ങനെ പറയാ, നമ്മളെ ഞാൻ മദ്രാസ് പോയിട്ടുണ്ടായിരുന്നോ.
0: ഓക്കെ.
2: അവിടെ ഓരോ ദിവസവും ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് വാങ്ങിച്ച് വാങ്ങിച്ച് കഴിച്ച് കഴിച്ച് അതില് ഒരു ഏതാ കടയെ അറിയില്ല, അങ്കണ്ണം ഏതാ ബിരിയാണി അറിയില്ല, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊന്നും വലിയ ഗുണമൊന്നും കണ്ടില്ല എനിക്ക്.
0: ഓക്കെ. അപ്പൊ ഈ പറയുന്ന നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ മദ്രാസിലേക്ക് പോണെന്നാ പറയണേ?
2: എന്താ ബിരിയാണി ഇങ്ങനെ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി മദ്രാസ് പോവുക?
0: പിന്നെ പോണ്ടേ, നമുക്ക് അത് തോന്നി മനസ്സിൽ തോന്നി കഴിഞ്ഞാ പോണേ ഷൺമുഖം ചേട്ടാ, നമ്മള് കഴിക്കണം എന്നിട്ട്.
2: നമ്മളെല്ലാരും എല്ലാം കഴിക്കണത് തന്നെ.
0: ഓക്കെ ഓക്കെ. അല്ല,
2: എനിക്ക് അധികമായിട്ട് ഇഷ്ടമുള്ളത് മട്ടൻ ആണ്.
0: മട്ടൻ ബിരിയാണിയാണ് ഇഷ്ടം. ഓക്കെ, അടിപൊളി. ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം, നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഏറ്റവും സൂപ്പർ ആയിട്ട് ബിരിയാണി വെക്കുന്ന ആളുണ്ടോ
2: നമ്മുടെ വീട്ടിലോ?
0: ആ, ഷൺമുഖം ചേട്ടന്റെ പരിചയത്തിലുണ്ടോ അങ്ങനെ ഒരാളുണ്ടോ, ഒരു സൂപ്പർ ആയിട്ട് മാജിക്കൽ ആയിട്ട് ബിരിയാണി വെക്കുന്ന ആളുണ്ടോ?
2: കഴിക്കണ ആളാ അല്ല വെക്കണ ആളാ?
0: കഴിക്കണ ആളാണെങ്കിൽ അത് ഷൺമുഖം ചേട്ടനാണ് അല്ലേ?
2: എല്ലാരും കഴിക്കും, ഭാര്യ മാത്രം കഴിക്കില്ല. അത് മുട്ടയിട്ട് ഇറച്ചി മീനൊന്നും കഴിക്കില്ല.
0: വെക്കുന്ന ആള്, നന്നായിട്ട് വെക്കുന്ന ആള്.
2: ആ, വെച്ചൊക്കെ തരും, അതിനെ പറ്റി കുഴപ്പമൊന്നുമില്ല. എല്ലാം വെച്ച് തരും, എന്നാ ഉപ്പുണ്ടോ കാരമുണ്ടോ ഒന്നും നോക്കില്ല, സുമാറിടും അത് കറക്റ്റ് ആയിരിക്കും.
0: ഓക്കെ ഓക്കെ. അല്ല, ഏറ്റവും സൂപ്പർ ആയിട്ട് ബിരിയാണി വെക്കുന്ന ആളാരാ?
2: സൂപ്പർ ആയിട്ട് വെക്കണത് ഞാൻ ആരെയാ പറയാ, ആരും ഇല്ല. നമ്മള് കടയിൽ നിന്ന് ചിലപ്പോ ഒക്കെ മേടിക്കും. മറ്റേ കൽമണ്ഡലത്തെ ആനന്ദ് ഹോട്ടലുണ്ട്, അവിടെ നിന്ന് മേടിക്കും, അവിടെ കുഴപ്പമില്ല.
0: ഓക്കെ ഓക്കെ. ഈ പറഞ്ഞ പോലെ ഷൺമുഖം ചേട്ടന്റെ ഫേവറേറ്റ് ബിരിയാണി വെക്കുന്ന ആളാണെങ്കിൽ അങ്ങ് മദ്രാസ് ഉള്ള ഒരാളാണ് അല്ലേ?
2: ഭാര്യ വെക്കോ? ഭാര്യ വെക്കോ? എന്നാലും നമ്മൾ ഈ കടയിന്റെ ടേസ്റ്റ് കിട്ടില്ല. എന്താ പറയണ പോലെ, ഇപ്പൊ ബിരിയാണി വെക്കണത് അതിയായിട്ടുള്ളവര്, ഈ മുസ്ലിംസ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ബിരിയാണി വെക്കണത്.
0: ഓക്കെ ഓക്കെ.
2: അതേപോലെ മീനൊക്കെ വെക്കണത് ക്രിസ്ത്യൻസ് ആണ്, മീനിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാര്.
0: അങ്ങനെയൊക്കെ ഉണ്ടോ?
2: ആ പിന്നെ രസം, പിന്നെ രസം വെക്കണത് ബ്രാഹ്മിൻസ് ആണ്.
0: ഓക്കെ ഓക്കെ. അവരുടെ ഒരു റെസിപ്പി വേറെ ആയിരിക്കും.
2: അതെ അതെ. ഇതൊക്കെ കഴിക്കണതൊക്കെ ആരാണ്?
0: നമ്മളാണ്, ഷൺമുഖം
2: ചേട്ടനാണ്.
0: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, സൂപ്പർ ആവട്ടെ. ആർക്കാ ഇന്ന് വിശ്വസം കൊടുക്കണ്ടേ പറയൂ.
2: അവിയത്ത്.
0: ഓക്കെ.
2: പിന്നെ നമ്മുടെ നല്ലേപ്പള്ളിയിൽ ഒരു മാമനുണ്ട്, വെള്ളിങ്കിരി മാമൻ ആയിക്കോട്ടെ.
0: ഓക്കെ, വെള്ളിങ്കിരി മാമനും സ്പെഷ്യൽ ഡേ വിഷസ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷൺമുഖം ചേട്ടനാണ്. അപ്പൊ ഷൺമുഖം ചേട്ടന്റെ ഫേവറേറ്റ് ബിരിയാണി ഇവിടെ ഒന്നുമല്ല, അങ്ങ് ചെന്നൈയിൽ പോണം ആ ബിരിയാണി കഴിക്കാനെന്നാ പറഞ്ഞത്. എന്തായാലും നല്ലൊരു ദിവസം ചേട്ടന് വിഷ് ചെയ്യണു. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഭിരാമി, ഗുഡ് മോർണിംഗ് ചേച്ചി. എന്റെ അനിയത്തിയുടെ മകൾ വിഹാ ചാർവിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. മോൾക്ക് 1000 പിറന്നാൾ ആശംസകൾ, കൂടാതെ അഭിരാമിക്കും ബാക്കി എല്ലാവർക്കും ഈദ് മുബാറക്ക് കൂടെ വിഷ് ചെയ്തിട്ടുണ്ട് ദിവ്യ. ഓക്കെ, ദിവ്യ ചേച്ചിയുടെ മെസ്സേജ് ആണ്. അപ്പോൾ വിഹാ ചാർവി, എന്തൊരു ഗംഭീര പേരാ, എന്തൊരു ഗാംഭീര്യമുള്ള പേരാ. വിഹാ ചാർവിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നെക്സ്റ്റ് ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അബിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കോട്ടേക്കാളുന്ന്. തിരിച്ചും ഗുഡ് മോർണിംഗ് ഉഷ ചേച്ചി, അടിപൊളിയൊരു ദിവസം വിഷ് ചെയ്യണു. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, നിഷാന്ത് ഫ്രം ഹിൽ പാലസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ, അഹല്യ, അഭിമോൻ ആൻഡ് ടീംസ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ബീഫ് ബിരിയാണിയാണെന്നാണ് നിഷാന്ത് പറയണേ. ഓക്കെ, എന്തായാലും മെസ്സേജിന് ഒരുപാട് സ്നേഹം, നല്ലൊരു പെരുന്നാൾ ആശംസകൾ ഞാനും അറിയിക്കണു തിരിച്ച്. നിഷാന്തിന് ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്നുകൂടെ വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. മധു ബാലകൃഷ്ണന്റെയും ജിൻഷ കെ നാനുവിന്റെയും ശബ്ദത്തിൽ തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പാട്ട് ഇതാ വരുന്നുണ്ട്. ഓണഹല്യ വിഷസ്.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: അങ്ങനെ നമ്മൾ ബിരിയാണി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ
3: നമസ്കാരം ചേട്ടാ, പറയൂ, ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഏതാണ്?
4: എനിക്ക് ബിരിയാണി സാധനം വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്, എന്നാലും മുട്ട ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
3: ഓ മൈ ഗോഡ്, എഗ് ബിരിയാണി അല്ലേ? ഏറ്റവും സൂപ്പർ ആയിട്ട് ബിരിയാണി വെക്കുന്ന ആരെങ്കിലും കൃഷ്ണൻചേട്ടന്റെ പരിചയത്തിലുണ്ടോ? അങ്ങനെ അറിയോ?
4: അല്ല, നമ്മുടെ വീട്ടില് നമ്മുടെ മകളൊക്കെ വെക്കും.
3: അടിപൊളിയായിട്ട് വെക്കും അല്ലേ? സൂപ്പർ ആയിട്ട് വെക്കും. ഈ ബിരിയാണിയിൽ ഈ പറഞ്ഞ പോലെ പൈനാപ്പിളും കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ ഇടുന്ന ബിരിയാണിയെ കുറിച്ച് എന്താ അഭിപ്രായം?
4: നല്ല അഭിപ്രായം, നല്ല പോഷക സാധനങ്ങളല്ലേ.
3: ഓക്കെ, സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങളല്ലേ, ഇട്ടോട്ടെ അല്ലേ? ഓക്കെ, ആ ഒരു മിതത്വത്തിനനുസരിച്ചിടാം. പക്ഷേ നമുക്ക് ഇഷ്ടം എഗ് ബിരിയാണിയാണ്.
4: കൂടുതൽ കൂടുതൽ ഇടാതെ എല്ലാ സാധനവും അങ്ങനെ തന്നെ, കൂടുതൽ മസാല ഒക്കെ കൂടുതൽ ഇട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിപ്പോ ആളുകളുടെ സ്നേഹം പോലും അങ്ങനെയല്ലേ, ഒരുപാട് സ്നേഹം ആണിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവോ? ഇല്ല, എല്ലാ അതിന്റെ ഒരു മിതത്വത്തില് വേണം. കൂടുതലായ ഓവറായ പ്രശ്നമാണ് അല്ലേ?
4: അപ്പൊ ചേട്ടായിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
3: പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്നത്തെ വിഷസ് പറയോ, ആർക്കാ വിഷസ്
4: കൊടുക്കേണ്ടത്? നദിയറ, മലപ്പുറം, നസീമ, ആലപ്പുഴ, നമ്മുടെ റിൽസൺ, ചാലക്കുടി, പിന്നെ ഹസീന, കൊഴിഞ്ഞാമ്പാറ, സൈഫുദ്ദീൻ കൊഴിഞ്ഞാമ്പാറ, ആലത്തൂർ ബഷീർ, ഷക്കീല കഞ്ചിക്കോട്, അക്ബർ കഞ്ചിക്കോട്. അങ്ങനെ എല്ലാവർക്കും മുബാർക്ക് ആശംസകൾ. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും
3: താങ്ക് യു സോ മച്ച് കൃഷ്ണൻ ചേട്ടാ. നല്ലൊരു ദിവസം ചേട്ടനും വിഷയണു.
4: പ്രത്യേകിച്ച് അഭിരാമിക്കും.
3: ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് കൃഷ്ണൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടന് ഇഷ്ടമുള്ള ബിരിയാണി പല ബിരിയാണികൾ ഉണ്ടെങ്കിലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മുട്ട ബിരിയാണിയാണ്. അങ്ങനെ ഒരു ബിരിയാണി ഫാൻ അല്ല കൃഷ്ണൻ ചേട്ടൻ എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ, അവിടെ കൂടെയുള്ള എല്ലാവർക്കും കേട്ടോ. സുഖമായിട്ടിരിക്കണോ? ആരാ സംസാരിക്കണേ?
5: ബാലൻ ഫ്രം ചിറ്റൂർ.
3: ഓക്കെ ഓക്കെ, ബാല പറയൂ, ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഏതാ?
5: എനിക്ക് നമ്മുടെ റാവുത്തർ ബിരിയാണി തന്നെയാണ് ഫേവറേറ്റ് കേട്ടോ.
3: ഓക്കെ, എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല കേട്ടോ. എനിക്ക് എന്തോ അത് അത്ര മമത ഇല്ല ആ ബിരിയാണിയോട്.
5: അല്ല, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഈ മലബാർ ബിരിയാണിയാണ് ആദ്യം കഴിച്ചു കാണാം.
3: ഓ, അതുകൊണ്ടായിരിക്കും ബേബി അല്ലേ?
5: അതുകൊണ്ടായിരിക്കും. നമ്മൾ കഴിച്ച് ശീലിച്ചത് ഈ ഒരു ബിരിയാണി അല്ലേ,
3: കഴിച്ച് ശീലിച്ചതുകൊണ്ടാണ് അല്ലേ?
5: ഇടക്കാലം മുതൽ ഈ മലബാർ ബിരിയാണി കഴിച്ചു, അതും മുന്നുവരെ നമ്മുടെ ഈ റാവുത്തർ ബിരിയാണി ആയിരുന്നു.
3: ഓക്കെ ഓക്കെ, ബാലന്റെ ഫേവറേറ്റ് റാവുത്തർ ബിരിയാണിയാണ്.
5: ആ യെസ്, എനിക്ക് രാവുത്തർ ബിരിയാണിയാണ്. ഇനി ഇപ്പൊ അഭി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയണേ, നമ്മുടെ വീട്ടിനടുത്ത് ഒരു ബിരിയാണി വെക്കുന്ന ഒരു ചേച്ചിയുണ്ട്, മെഹറുനിസാന്നാ പറയാ. എന്റെ വീട്ടിലും ഹൗസ് വാമിങ്ങിനൊക്കെ വെച്ചാണ്, അതുപോലെ ഇവിടെ ഏകദേശം ഫങ്ഷൻസിനും അധികം എല്ലാവിടും വെക്കാറുണ്ട്. വെപ്പ് പണിക്ക് പോകുന്ന ഒരു ചേച്ചി കൂടിയാണ്, മുസ്ലിംസ് ആണ്. മെഹറുനിസ, പുള്ളി നന്നായി ബിരിയാണി വെക്കും. അവരുടെ ചേച്ചി ആരാണോ ഇത് പഠിപ്പിച്ചു കൊടുത്തവർക്ക്. അതെ അതെ, ഈ കല്യാണ ബിരിയാണികൾക്കൊക്കെ പോയി കഴിക്കുമ്പോ എനിക്ക് അവരുടെ ഓർമ്മ വരെ, എനിക്ക് എന്താ പറയാ, കറികളൊന്നും ഇല്ലാതെ തന്നെ അവരുടെ ബിരിയാണി കഴിക്കുക. റൈസ്
3: അതാണ്, അതാണ്, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും.
5: ടേസ്റ്റ് ഉണ്ട്, പ്രത്യേകം ടേസ്റ്റ്. എനിക്ക് ഈ പെരുന്നാളൊക്കെ വരുമ്പോ അവരുടെ കാര്യം ഓർമ്മ വരും, അവരുടെ ബിരിയാണി കിട്ടുന്നൊരു പ്രത്യേകമായിട്ട് ഒരു ഓർമ്മ ഉണ്ടാവും.
3: ഓക്കെ ഓക്കെ. ഈശ്വര എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഈശ്വര അവിടുത്തെ ബിരിയാണി.
5: നമ്മളുടെ അവിടെ ഇന്നാണ് വെച്ചപ്പോ, പക്ഷെ അവര് തമിഴ്നാട് കൾച്ചറിന്റെ ഭാഗമായിട്ട് നാളെ തന്നെ വെക്കുള്ളവര്.
3: ഓ, അങ്ങനെയാണ്.
5: പിറ്റേ ദിവസം കൊണ്ട് തരാറ്. ഇപ്പൊ കുറച്ച് മിസ്സിംഗ് ആണ്, പക്ഷെ അവരുടെ ചേച്ചിന് ചില സമയങ്ങളിലൊക്കെ കൊണ്ടുവരണ്ടാവും ഫാമിലി.
3: എന്തായാലും ബാലൻ ആ ബിരിയാണി കിട്ടട്ടെ കേട്ടോ.
5: ഇന്ന് എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ നേരുന്നു. പിന്നെ അബിക്കും ആയിക്കോട്ടെ നല്ലൊരു.
3: അബിക്കും
5: ബിരിയാണി ഇഷ്ടം?
3: ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെ നല്ല, അതിനൊരു പ്രത്യേക പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. വലിയ റൈസ് ആയിരിക്കണം, പിന്നെ ഈ പൈനാപ്പിൾ ഉണ്ടാവണം, ചെറിപ്പഴങ്ങൾ ഉണ്ടാവണം, അണ്ടിപ്പരിപ്പ് ഉണ്ടാവണം, കിസ്മിസ് ഉണ്ടാവണം. അങ്ങനെ
5: തൃശ്ശൂരിന്റെ അപ്പുറത്തായിരിക്കും ഇതൊക്കെ ഏകദേശം ഈ ബിരിയാണിയിൽ ഉൾപ്പെടുത്തണം.
3: എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എപ്പോഴോ പണ്ട് എപ്പോഴോ കഴിച്ച ആ ഒരു ബിരിയാണിയുടെ രുചിയും കളറും മണവും ഒക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പൊ
5: ഓർമ്മയുണ്ട് എനിക്ക്. തൃശ്ശൂർ ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ഇതേപോലെ ഈ മലബാർ റൈസിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു.
3: ഓക്കെ ഓക്കെ, എനിക്കത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ എന്റെ കണ്ണങ്ങട് നിറയും. ആഹാ, വാവ്, അങ്ങനത്തെ ഒരു ഫീൽ ആണ്. അപ്പൊ ബാല സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ ഇന്ന്. ഓക്കെ
5: ഓക്കെ, അബിക്കും തിരിച്ചും അതുപോലെ.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ബാലനാണ്. അപ്പൊ ബാലന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി റാവുത്തർ ബിരിയാണിയാണ്. പിന്നെ വീടിന്റെ അടുത്തുള്ള മെഹറുന്നിസ് ചീച്ചി വെക്കുന്ന ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു മെസ്സേജിലേക്ക് പോവാം. മഹേഷ് ഏട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് അഭിരാമി, സുപ്രഭാതം. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്തായ സന്ദേശം പകരുന്ന ഈ ബലിപ്പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകട്ടെ. അഹല്യ റേഡിയോയിലെ എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ പ്രിയ സുഹൃത്തുക്കൾക്കും, എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഓക്കെ, മഹേഷ് ഏട്ടനും ഒരു ഹാപ്പി പെരുന്നാൾ അറിയിക്കുകയാണ്. നല്ലൊരു ദിവസം കൂടാവട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ വിനോദ് ഏട്ടന്റെ മെസ്സേജ് ഉണ്ട്. സുപ്രഭാതം അഭിരാമി, ഞാൻ ചെന്നൈയിൽ നിന്ന് വിനോദ് ചെർപ്പളശ്ശേരി. അഹല്യ FM 90.4 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബത്തിനും, സ്പെഷ്യലി ഷെഫിൻ ഈരാറ്റുപേട്ട, ഷനൂബ് ഇബ്രാഹിം, ഷക്കീല അക്ബറിക്ക സ്നേഹക്കോള്, നബീസ കുഞ്ഞിപ്പ പന്താവൂർ, ഷൈഫുദ്ദീൻ കുഴിഞ്ഞാമ്പാറ, നദീറത്ത മലപ്പുറം, സുലൈ അയനിക്കോട്, നിഷിജ, പിന്നെയും ആരെങ്കിലും

0: അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വിനോദേട്ടനും തിരിച്ചും വിഷ് ചെയ്യണം, നല്ലൊരു ദിവസം കൂടാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആശംസകൾ.
0: ഹാപ്പി പെരുന്നാൾ.
1: അതെ അതെ, ഹാപ്പി പെരുന്നാൾ.
0: ദാര സംസാരിക്കണേ?
1: ഞാൻ രതീഷാണ്. മഞ്ഞപ്ര.
0: എവിടെയായിരുന്നു രതീഷ് ചേട്ടാ? ഒരുപാട് നാളായി ഞാൻ രതീഷ് ചേട്ടനോട് സംസാരിച്ചിട്ട്.
1: അതെ അതെ, ഞാൻ വിളിച്ചിട്ട് കുറെ
0: കുറെയായി അല്ലേ? ഓക്കേ ഓക്കേ.
1: എന്താ സാധാരണ ഇങ്ങനെ വിളിക്കാറുള്ള സമയത്ത്? നമ്മുടെ സുനിലാണ് വരാറ്.
0: അതെ അല്ലേ, എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ട് സുനിലേട്ടനെയാണ് കിട്ടാറുള്ളത്. വരാറുണ്ട്. ഇന്നലെ വന്നിട്ട് പോയിട്ടേ ഉള്ളു. ഇനിയിപ്പോ ശനിയാഴ്ച. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം, രതീഷ് ചേട്ടനോട് സംസാരിക്കാൻ പറ്റില്ലോ. അപ്പൊ പറയൂ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഏതാണ്?
1: ബിരിയാണി എനിക്ക് ശരിക്കും തൃശ്ശൂർ ഭാഗത്തൊക്കെ കിട്ടുന്ന ബിരിയാണി, കാരണം ഞാൻ തൃശ്ശൂരായിരുന്നു കൂടുതൽ താമസിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തെ ബിരിയാണി കഴിച്ച് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് കൂടുതലും ഈ ഒരു ഏരിയയിലെ ബിരിയാണി ഇഷ്ടം.
0: ഓക്കെ ഓക്കെ. ഈ അലങ്കാരങ്ങളൊക്കെ ഉള്ള ബിരിയാണിയാണോ അവിടുത്തെ ബിരിയാണി?
1: അലങ്കാരങ്ങള് കുറച്ച് ആവാം, കുറച്ചാവാം, നല്ലതാ. മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും.
0: ഓവർ ആക്കണ്ടേ,
1: ഓവർ ആക്കരുത്. എസൻസ് ഒക്കെ അതിന്റെ പാകത്തിന് ഇട്ട് കുഴപ്പമുണ്ടാവില്ല.
0: എസൻസ് ഒക്കെ ഇട്ട് അതിന്റേതായിട്ടുള്ള മിതത്വത്തിന് കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു ചെറിയൊരു ബിരിയാണി അല്ലേ?
1: ഇപ്പൊ കുറച്ച് ഇപ്പൊ ഇതിനു മുമ്പ് വിളിച്ച കോളർ പറഞ്ഞ പോലെ ചില ബിരിയാണികൾ കഴിക്കുമ്പോ നമുക്ക് അതിന്റെ റൈസ് മാത്രം മതി, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും ചില ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പൊ നമുക്കത് വേറൊന്നും വേണമെന്നില്ല.
0: ഓക്കെ ഓക്കെ. അങ്ങനെ ഉണ്ടാക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? രതീഷന്റെ പരിചയത്തിലുണ്ടോ അങ്ങനെ അടിപൊളി
1: പരിചയമുണ്ട്? ഈ വർഷം തന്നെ എനിക്ക് ഒരു ജനുവരി മാസത്തിലാണ് തോന്നുന്നത്, ഞാൻ ഒറ്റപ്പാലം പോയപ്പോ അവിടെ ചേച്ചിയുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലത്തെ അവിടെ അടുത്ത വീട്ടിലൊരു ചേച്ചി വന്ന് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അത് നല്ല ടേസ്റ്റി ആയിരുന്നു.
0: എന്നിട്ട്
1: ഞാൻ അത് ഇല്ല, സാധാ ഒരു ബിരിയാണി എന്ന് പറയാം അത്ര തന്നെ. അത് പേരൊന്നുമില്ല അങ്ങനെ. ഞാൻ പക്ഷെ അവരോട് പറഞ്ഞു കേട്ടോ, ഈ ബിരിയാണി ആരുണ്ടാക്കിയാലും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു കുറച്ചുകൂടെ കൊണ്ടുപോയി പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് കൊണ്ടുവന്നു.
0: നമുക്ക് ഇഷ്ടായില്ലേ?
1: അല്ല, ചില ആളുകൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവര് നമ്മള് നന്നായെങ്കിൽ നന്നായി തന്നെ ശരിക്കും തുറന്ന് പറയണം, എന്നാലും അവർക്ക് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളത് മുഖത്ത് നോക്കി നേരെ തന്നെ പറയുകയാണെങ്കിൽ അത് ഏറ്റവും സൂപ്പർ.
1: അതെ, ഇനിയിപ്പോ അത് കുറച്ച് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തന്നെ നമ്മള് പ്രശ്നമായിന്ന് പറയരുത്, കുഴപ്പമില്ല എന്നാ പറയാം.
0: അങ്ങനെ വേണം, ശരിയാണ്. അപ്പൊ രതീഷ് ഏട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ? പറയൂ.
1: വിഷസ് ഈ ഒരു ടോപ്പിക് കൊണ്ടുവന്ന താങ്കൾക്കും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ രതീഷ് ഏട്ടാ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ബൈ ബൈ. നമ്മളെ വിളിച്ചത് രതീഷ് ഏട്ടനാണ്, മഞ്ഞപ്രയിൽ നിന്ന്. അപ്പൊ രതീഷ് ഏട്ടന്റെ ഫേവറേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന ചെറിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ കാഷ്യൂനട്ടും പിന്നെ കിസ്മിസും ഒക്കെ ഇട്ടിട്ടുള്ള മിതമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി. നമുക്ക് ഇനി ഒരു മെസ്സേജിലേക്ക് പോവാം. അടുത്തൊരു മെസ്സേജ് അയച്ചേക്കുന്നത് ഷക്കീല ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഡിയർ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഒത്തിരി സ്നേഹത്തോടെ ഷക്കീല ചേച്ചി, സ്നേഹക്കൂട്. ഓക്കെ, ഷക്കീല ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ലീല ടീച്ചറുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി. എല്ലാ ലോക സൗഹൃദങ്ങൾക്കും ഈദ് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ലീല ടീച്ചർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നവീൻ അയ്യർ പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4.

0: में अगर जन्नत है तो बस यही है, यही है, यही है।
1: ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം. ഞാൻ കൊയ്യാമർന്ന ശക്തിവേലാണ്.
1: നമസ്കാരം ശക്തിവേൽ ചേട്ടാ, എന്താണ് വിശേഷം?
2: വിശേഷം സുഖല്ലേ?
1: അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. ചേട്ടൻ അടിപൊളിയല്ലേ? അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ട? ആർക്കാ? എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. വിഷസ് കൊടുക്കാനുള്ളത് പറയൂ.
2: വിഷസ് എന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആശംസയറിയിക്കുന്നു.
1: ഓക്കെ, ഈദ് മുബാറക് വിഷസ് അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഏത് ബിരിയാണിയാ? ശക്തിവേൽ ചേട്ടന്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി ഏതാ?
2: എനിക്ക് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ മലബാർ ബിരിയാണിയാണ്
1: കൂടുതൽ ഇഷ്ടം. ഈ പൈനാപ്പിളും മുന്തിരിയും ഒക്കെ ഇട്ടിട്ടുള്ള ബിരിയാണിയോട് എന്താ പറയാനുള്ളത്?
2: അല്ല, അത് പ്രത്യേക ഒരു ടേസ്റ്റും മണവും.
1: ഓക്കെ,
2: പിന്നെ എന്താ പറയാ, അതുകൊണ്ട് തന്നെയാണ്.
1: അതുകൊണ്ട് തന്നെയാണ് ചേട്ടന്റെ പരിചയത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്ന ആളുണ്ടോ?
2: നമ്മുടെ ഇവിടെ അടുത്ത് അങ്ങനെ അറിയില്ല, ഞാൻ ആദ്യം ഇവിടെ പോയിട്ടില്ല.
1: ഓക്കെ,
2: അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ അറിയില്ല.
1: ഓക്കെ, എന്തായാലും ബിരിയാണി ഫാൻ ആണോ?
2: ആ, അത്യാവശ്യം വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കും ഇതേപോലെ.
1: ഓക്കെ ഓക്കെ,
2: അതുകൊണ്ട് അങ്ങനെ.
1: അപ്പൊ മലബാർ ബിരിയാണിയോടാണ് താല്പര്യം അല്ലേ?
2: ഈ
1: ചില ആളുകൾക്കുണ്ടല്ലോ വലിയ റൈസ് ഉള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് ചെറിയ റൈസ് ആയിരിക്കണം. ഏതാ ചേട്ടന്റെ ഫേവറേറ്റ്? ഏതാ? മലബാർ ബിരിയാണി എന്ന് പറയുമ്പോ ചെറിയ റൈസ് അല്ലേ?
2: എന്തായാലും കളറ് അധികം ഇല്ലല്ലോ.
1: ഇല്ല ഇല്ല ഇല്ല.
2: അപ്പൊ പിന്നെ എന്താ പറയാ, ആവശ്യത്തിനുള്ള അതിന് വേണ്ട ചേരുവകളൊക്കെ കൂടി ഒന്ന് ചേരുമ്പോഴും പിന്നെ പൈനാപ്പിളിന്റെ ആ ഒരു ടേസ്റ്റും
1: ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് വേണ്ടത് നമുക്ക് അല്ലേ?
2: അതെ അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഒരു മടുപ്പ് തോന്നില്ലല്ലോ കഴിക്കാനുള്ള ഒരു തോന്നില്ലല്ലോ.
1: ഓക്കെ ഓക്കെ, അടിപൊളി ചേട്ടാ. അപ്പൊ എന്താണ് ചേട്ടൻ ചെയ്യണേ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ പ്രത്യേകിച്ച്?
2: ഞാന് ഫോട്ടോഗ്രാഫറാണ്, കൊഴിഞ്ഞാമ്പറില് ഉണ്ടായിരുന്നു, ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണം.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
2: ഞാൻ ഒരു 13 വർഷത്തിന് മുന്നേ വിളിച്ചായിരുന്നു, പിന്നെ ഈ ഇടയ്ക്ക് ഒരു 2 ആഴ്ച ഞാനിപ്പോ കണ്ടിന്യൂ ആയിട്ട് വിളിക്കുന്നുണ്ട്.
1: ഓ, വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ? കേൾക്കുന്നുണ്ടോ റേഡിയോ? എന്തായാലും സന്തോഷം ചേട്ടാ, ഒരുപാട് സ്നേഹം, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
2: പിന്നെ ഹലോ,
1: ആ പറയൂ.
2: ആടുജീവിതത്തിലെ പാട്ട് ഒന്ന് ഇടാൻ പറ്റുമോ?
1: ആടുജീവിതത്തിലെ പാട്ട്, പാട്ട് ചോദിക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, 12 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്.
2: ഓക്കെ,
1: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശക്തിവേൽ ചേട്ടനാണ്, ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ആളുടെ ഒരു ഫേവറേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള ചെറിയ റൈസൊക്കെ ആയിട്ടുള്ള മലബാർ ബിരിയാണിയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും സന്തോഷം ശക്തിവേൽ ചേട്ടൻ, ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. നെക്സ്റ്റ് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണേ. ഒരു ഹാപ്പി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്പർ മാത്രമേ ഉള്ളൂ, ആരാണ് അയച്ചത് എന്നൊന്നും അറിയില്ല. എന്തായാലും ആ അയച്ച ആൾക്കൊരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. ഈദ് മുബാറക് കൂടെ അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഗുരുവായൂരപ്പൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം അഭിരാമി, എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരികൾക്കും ബക്രീദ് ദിനാശംസകൾ നേരുന്നു, ഗുരുവായൂരപ്പൻ തിരുവില്ലാമല. ഓക്കെ, അപ്പോൾ ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ്, ഫ്രം കോയമ്പത്തൂർ. ഈദ് മുബാറക് എല്ലാവർക്കും. ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി വളരെ ഇഷ്ടമാണ്, സൈഡ് ടച്ചിങ് മുട്ട ഗ്രേവി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ വിഷസ് കൊഴിഞ്ഞാമ്പാറ ഷൈഫുദ്ദീനും കുടുംബത്തിനും, കോയമ്പത്തൂർ താജുദ്ദീനും കുടുംബത്തിനും, കോയമ്പത്തൂർ ഗോൾഡൻ ടൈലർ സോയത്ത് റസൂലിനും കുടുംബത്തിനും, കോയമ്പത്തൂർ താജു പിക്ചർ പാലസ് താജുബായിക്കും, എല്ലാവർക്കും അവർക്കും കുടുംബത്തിനും ഒക്കെ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടന്റെ മെസ്സേജ്. ഓക്കെ, ചന്ദ്രൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോഴത്തേക്കും ദിവ്യ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ബിരിയാണി ഒരു വികാരമാണ് അഭി, റാവുത്തർ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്കെന്തോ ആ ഒരു ബിരിയാണി അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ആലോചിക്കും, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ഈ ഒരു ബിരിയാണി എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേര് റാവുത്തർ ബിരിയാണി ഇഷ്ടമുള്ള കുറേ പേര് ഒരുപാട് പ്രാവശ്യം കഴിക്കാനും പറ്റിയിട്ടുണ്ട് ഈ റാവുത്തർ ബിരിയാണി എന്നുള്ള ഒരു ബിരിയാണി. ഓക്കെ, അപ്പോൾ ദിവ്യയുടെ ഫേവറേറ്റ് റാവുത്തർ ബിരിയാണിയാണെന്നാണ് പറഞ്ഞേക്കണേ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മഹല്ലിയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായൊരു ബലി പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. നല്ല ടോപ്പിക്കാണ്. രാവിലെ തന്നെ ബിരിയാണിയൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണോ അബിക്കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏയ്, അങ്ങനൊന്നുമില്ല. കുറേ കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ചിക്കൻ ബിരിയാണി വെക്കുക എന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ വറുത്തൊരു ബിരിയാണി വെച്ചു. മോൻ പറഞ്ഞു, ഷേ നന്നായിട്ടുണ്ട്. അങ്ങനെ ആ ആഗ്രഹം സഫലാക്കി. പിന്നെ എൻ്റെ ദിനേട്ടൻ എല്ലാ ബിരിയാണിയും വെക്കും. മസാല കുറച്ച് എത്ര കഴിച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ അബി ബിരിയാണി മാത്രമല്ല എല്ലാ ഭക്ഷണവും ടേസ്റ്റിലുണ്ടാക്കും. എനിക്ക് എല്ലാ ബിരിയാണിയും ഇഷ്ടമാണ്. കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ കൂട്ടുകാർക്കും, ഷക്കീല ചേച്ചി, അക്ബറേട്ടൻ, നദീറ ചേച്ചി, ഷംല ചേച്ചി, നിഷിജ ടീച്ചർ, ഷെഫിൻ ഈരാട്ടുപേട്ട, ഷനുവേട്ടൻ, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോള്, പിന്നെ അബിക്കുട്ടിക്കും അടിപൊളി ഒരു ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേഷ് ആലാമരം ഷൈഫുദ്ദീൻ ചേട്ടനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. ഓക്കെ, അപ്പോൾ ഷീബ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണിയൊക്കെ വെക്കാൻ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ കുറേ നാളായിട്ട് അത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡിഷ് ട്രൈ ചെയ്ത് സൂപ്പറാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അല്ലേ. അതൊരു സൂപ്പർ ഫീലിംഗ് ആണ്, അടിപൊളി ഫീലിംഗ് ആണ്. എന്തായാലും അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാൻ പറ്റട്ടെ. പറഞ്ഞ പോലെ ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മോനിങ്ങനെ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം, ഒരു ഫീലിംഗ് ഒക്കെ കിട്ടിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഷീബ ചേച്ചിക്ക് ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്നുകൂടെ വിഷ് ചെയ്യുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോവാം. വോയിസ് മെസ്സേജ് ഈ സമയത്ത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ലൈവിന് ശേഷം ആ മെസ്സേജ് കൂടെ ഞാൻ കേൾക്കുന്നതായിരിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളതേ, നമ്മുടെ സംസ്ഥാനത്ത് കാലവർഷം എത്താൻ ഏതാനും ദിവസങ്ങൾ കൂടെ കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാലവർഷക്കാറ്റ് കൂടെ അനുകൂലമായി കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയോടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് സൂചന. പക്ഷേ പലയിടത്തും ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഈ ഭാഗങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായിട്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കാലവർഷത്തിൻ്റെ കാര്യങ്ങൾ. എന്തായാലും നമുക്കിനി ഒരു പാട്ട് കേൾക്കാം. സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇതാ ഹല്യ വിഷസ് ഓണാഹല്യ FM 90.4.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: പ്ലസ് ടു കഴിഞ്ഞോ മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: ഓക്കെ, അങ്ങനെ നമ്മൾ ബിരിയാണി വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെസ്സേജ് അയക്കാനുള്ള വർ വേഗം തന്നെ മെസ്സേജ് അയക്കുക 8151509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. സമയം 9 കഴിഞ്ഞ് 1 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടേ പല തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട് നമുക്ക് ചുറ്റും. നിങ്ങളിപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്കും കുട്ടികളെയാണോ ഉദ്ദേശിച്ചത്, അതോ പാരൻസ് ആണോ? സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഈ നമുക്ക് പറയുമ്പോൾ അത് വളരെയധികം സങ്കടമുള്ള കാര്യമാണ്. ലഹരി മാഫിയകളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പ്രാവശ്യമായിട്ട് പല വിധത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടും ഈ സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് ഈ ലഹരി മാഫിയകളെ തുരത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു തോൽവിയാണ്. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എക്സൈസ് വകുപ്പിന്റെ ലഹരിക്കെതിരെയുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയുണ്ട്. ഓപ്പറേഷൻ തണ്ടർ എന്നാണ് ആ ഒരു പരിപാടിയുടെ പേര്. അപ്പം അത് ഇന്നു മുതലാണ് തുടങ്ങുക. ലഹരി ഇടപാടുകളൊക്കെ കണ്ടെത്തി വ്യാപനം തടയുകയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലഹരി കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കരുതൽ തടങ്കലിലാക്കാനും സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്താനും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലെ എല്ലാ ജില്ലയിലും പരിശോധനകളും നടപടികളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ തൂഫാൻ എന്ന് പറയുന്ന ഒരു പോലീസിന്റെ ഒരു പദ്ധതിയുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. അതും ഈ ലഹരിക്കെതിരെ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ, അതുപോലെ തണ്ടർ. ഈ ഓപ്പറേഷൻസ് ഒക്കെ അതിന്റെ റിസൾട്ട് കാണട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഐശ്വര്യ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബിരിയാണി ഒരു വികാരമാണ്. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബാണ്. എനിക്കിഷ്ടം വെജിറ്റബിൾ ബിരിയാണിയാണ്. ഹസ്ബൻഡിന് മട്ടൺ ബിരിയാണി, മക്കൾക്ക് NMR ബിരിയാണി, അങ്ങനെ പല പല ഇഷ്ടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യ. എനിവേ, ഈദ് മുബാറക് കൂടെ വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഐശ്വര്യ ഈ ഒരു മെസ്സേജിന്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പല വെറൈറ്റി ബിരിയാണികളൊക്കെ കഴിക്കാനുള്ള അവസരം ഇനിയും ഇനിയും എപ്പോഴും എപ്പോഴും ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യണം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈദ് മുബാറക് വിഷസ് അയച്ചിട്ടുണ്ട് കവിത ചേച്ചി. ഓക്കെ, തിരിച്ചും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. നെക്സ്റ്റ് മെസ്സേജ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വിഷസ് നേരുന്നു സഞ്ചാരി മനു ഓലശ്ശേരി. ഓലശ്ശേരിയിലെ ഒരു ബെസ്റ്റ് ടീ സ്റ്റാൾ ഉണ്ട്, ശ്രീ മുരുകൻ ടീ സ്റ്റാൾ. അവർക്കൊരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ മുരുകൻ ടീ സ്റ്റാളിലുള്ള എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അടിപൊളിയായിട്ടിരിക്കും, ഹാപ്പി പെരുന്നാൾ കൂടെ അറിയിക്കുകയാണ്. മനുവിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ബലിപ്പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് സത്യനാരായണൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്തേ അഹല്യ, അഭികുട്ടി. വൈശാഖം, എടവം, ചോതി, വ്യാഴാഴ്ച, ബക്രീദും ജന്മനാൾ, വിവാഹ വാർഷികം ഇന്ന് കൊണ്ടാടുന്നവർക്കും ആഹ്ലാദ ശുഭമംഗള ജന്മദിനാശംസകൾ. ടോപ്പിക് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സസ്നേഹം സത്യനാരായണൻ പുതുശ്ശേരി. ഓക്കെ, അപ്പൊ സത്യനാരായണൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. ചേട്ടന്റെ ഫേവറേറ്റ് ബിരിയാണി മട്ടൻ ബിരിയാണിയാണെന്നാണ് പറയണേ. എനിവേ, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ചന്ദ്രൻ ചേട്ടനാണ് എരിമയൂർ നിന്ന്. ഹായ് അഹല്യ എഫ് എം, ഈദ് മുബാറക്. എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് എന്നുകൂടെ ഉണ്ട് മെസ്സേജിൽ. തിരിച്ചും ഒരു സൂപ്പർ ഡേ വിഷസ് അറിയിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4. ഇത് അഹല്യ വിഷസിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

പൃഥ്വിരാജ്, മംമ്ത, ഇതിനകത്ത് നിത്യമേനോൻ, അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും കൂടെ ചേർന്ന് വന്ന് സൂപ്പറാക്കിയിട്ടുള്ളൊരു പാട്ടാണ് അൻവർ എന്ന സിനിമയിലെ കിഴക്ക് പൂക്കും എന്ന പാട്ട്. ശ്രേയ ഘോഷലിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ഈ ഒരു പാട്ട് കേട്ടത്. ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത പാട്ടാണ്, റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയ പാട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ എനർജറ്റിക് പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി മെസ്സേജസ് ഒക്കെ വായിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് വിനോദ് ഏട്ടന്റെ ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. അഭിരാമി ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി, സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാരില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സോറി പറയേണ്ട ആവശ്യമില്ല. അപ്പോ മെസ്സേജ് ഇതാണ്, ദിവസവും കഴിക്കാത്ത ഒരു വിഭവമാണല്ലോ ബിരിയാണികൾ. അതുകൊണ്ട് തന്നെ ഏത് ബിരിയാണി ആയാലും ഇങ്ങ് പോകുന്നോട്ടെ, ഇഷ്ടമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ചതും ജനപ്രിയവുമായിട്ടുള്ള ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ട്. ഇൻഷാള്ള പറ്റിയാൽ കഴിക്കാൻ ശ്രമിക്കണം. സുഗന്ധമുള്ള കൈമ അഥവാ ജീരകശാല അരിയും ഉള്ളിയും മസാലയും ഒക്കെ ചേർത്ത് വേവിച്ചിറച്ചിയും നെയ്യ്, വറുത്ത കശുവണ്ടി, ഉണക്കമുന്തിരി എന്നിവയൊക്കെ ചേരുമ്പോൾ ലഭിക്കുന്ന രുചി ഈ ബിരിയാണിയെ സമാനതകളില്ലാത്ത ഒന്നാക്കി മാറ്റുന്നു. രാവിലെ തന്നെ കൊതിയാവുന്നു. ഇന്നത്തെ ദിവസം കളറാക്കിയിട്ടോ അഭിരാമി പ്രിയ. നന്ദി വിനോദ്, ചെർപ്പളശ്ശേരി. ഓക്കെ, വിനോദ് ഏട്ടൻ്റെ മെസ്സേജാണ്. ഇതെനിക്ക് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ കോമ്പോസിഷനൊക്കെ പണ്ട് പഠിക്കുമായിരുന്നു, ഈ എസ് എ റൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കുമായിരുന്നു. ബിരിയാണിയെക്കുറിച്ച് ഒരു 4 വാക്കിൽ ഉത്തരം എഴുതുമെന്ന് പറയുമ്പോഴത്തേക്കും എഴുതില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ കിട്ടിയത്. എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും മികച്ചതും ജനപ്രിയവുമായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഉടനെ തന്നെ കഴിക്കാനായിട്ട് പറ്റട്ടെ എന്ന വിഷയമാണ് വിനോദ് ഏട്ടൻ ഒരു സൂപ്പർ ഡേ വൺസ് അഗെയിൻ വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. അജീഷ് ഏട്ടന്റെ മെസ്സേജാണ്, ഫ്രം പൊൻപറമ്പ്. ഗുഡ് മോർണിംഗ് അബി, എനിക്ക് ഇഷ്ടം വലിയ റൈസ് കൊണ്ട് വെക്കുന്ന ബിരിയാണിയാണ്. ചിക്കൻ പീസ് വേണമെന്നൊന്നുമില്ല, മസാല മിക്സ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ബിരിയാണിയുടെ കൂടെ മാങ്ങാച്ചാറും സാലഡും കിട്ടിയാൽ അടിപൊളി. ഭാര്യ അശ്വതിക്കും ബിരിയാണി വളരെയധികം ഇഷ്ടമാണ്. ബൈ അജീഷ് പൊൻപറമ്പ്. ബിരിയാണിയുടെ കൂടെ മാങ്ങാച്ചാറോ? ബിരിയാണിയുടെ കൂടെ ഏറ്റവും സൂപ്പർ എനിക്ക് തോന്നുന്നു ഡേറ്റ്സ് അച്ചാറും അതേപോലെ പൈനാപ്പിൾ അച്ചാറും അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ഞാൻ എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അജീഷ് പറഞ്ഞ പോലെ ഈ വലിയ റൈസിൻ്റെ അരിയാണ് എൻ്റെയും ഒരു ഫേവറേറ്റ്. എനിവേ, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് കവിത ശേഷിയാണ്. അബി, എനിക്ക് നല്ല ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. ഡെക്കറേഷൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായാൽ മതി എന്നാണ് പറയണേ. തൊട്ട വീട്ടിലെ ഷഹാന അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും, ഇടയ്ക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. സോ എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചി. ഓക്കെ, കവിത ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഡെക്കറേഷൻ ഒന്നും വേണമെന്നില്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതി എന്നാണ് കവിത ചേച്ചി പറയണേ. എനിവേ, അടിപൊളിയൊരു ദിവസം കൂടെ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അബിക്കുട്ട, എല്ലാവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ. എനിക്ക് വെജ് ബിരിയാണിയാണ് ഇഷ്ടം, മക്കൾക്കും ചേട്ടനും റാവുത്തർ ബിരിയാണിയാണ് ഇഷ്ടം. ഇന്നത്തെ ബിരിയാണി ടോപ്പിക് എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ ഇന്നലെ റാവുത്തർ ബിരിയാണി കഴിച്ചു കേട്ടോ. ആഹാ, അമ്പടാ. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. ഇന്നത്തെ പാട്ടുകൾ പൊളിയുന്ന കൂടെ ഉണ്ട് മെസ്സേജിൽ. ഓക്കെ, ഇന്ദിര ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് നാഗരാജേട്ടനാണ്, ചിറ്റൂർ നിന്ന്. ഗുഡ് മോർണിംഗ് അഭിരാമി, കണ്ണൂരിലെ ചേട്ടൻ പറഞ്ഞ മംഗളം ബിരിയാണി പാലക്കാട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം അറിയോ ചേട്ടാ, നമ്മൾ ഈ ബിരിയാണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കണ്ണൂരുകാരനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾ പറയും കണ്ണൂർ വന്നിട്ട് ഈ മംഗളം ബിരിയാണി കഴിക്കണം, അല്ലാതെ ഇതൊക്കെ ഈ കഴിക്കുന്നതൊക്കെ എന്ത് ബിരിയാണി എന്നൊക്കെ പറയും. നമ്മൾ ഏറ്റവും സൂപ്പർ ബിരിയാണി ആയിരിക്കും ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ റെസ്റ്റോറൻറ്റിൽ. അപ്പോഴായിരിക്കും ഈ കണ്ണൂരുകാരൻ ഇങ്ങനെ ഒരു കമൻ്റ് അടിക്കണം, ഞാനിതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കഴിച്ചൊരു ഫീൽ ഇപ്പോൾ തോന്നുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഇത് പാലക്കാട് എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്ക്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ നാഗരാജേട്ടനെ അറിയിക്കാം കണ്ണൂർ മംഗളം ബിരിയാണി നമ്മുടെ പാലക്കാട് കിട്ടുമെന്നുള്ളത്. എന്തായാലും നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുന്നതിന് മുന്നേ നാഗരാജേട്ടൻ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് പ്രേമം അയച്ചിട്ടുള്ള മെസ്സേജാണ്. അബിക്കുട്ടി, ഈദ് ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ആശംസകൾ. ബിരിയാണി പ്രിയന്മാർക്കും പ്രിയമാർക്കും നല്ല ബിരിയാണി കഴിക്കാൻ സാധിക്കട്ടെ. എനിക്ക് ബിരിയാണിയോട് അത്ര ഇഷ്ടമല്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ, സ്നേഹത്തോടെ പ്രേമമ്മ. ഓക്കെ ഓക്കെ, പ്രേമമ്മയുടെ മെസ്സേജാണ്. എന്തായാലും ബാക്കിയുള്ളവരൊക്കെ ബിരിയാണി കഴിച്ചോട്ടെ, കുഴപ്പമില്ല, ഇഷ്ടമുള്ളവരൊക്കെ കഴിച്ചോട്ടെ, പക്ഷെ എനിക്കിഷ്ടമല്ല എന്നാണ് പ്രേമമ്മ പറയണേ. നല്ലൊരു ദിവസം പ്രേമമ്മയ്ക്കും വിഷയമാണ്. അപ്പം എല്ലാവിധ മെസ്സേജസും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. പാട്ട് ചോദിക്കാനുള്ള സമയം 12 മണി മുതൽ 2 മണി വരെയാണ്. ആ ഒരു 2 അവർ സമയം എന്ന് പറയുന്നത് പാട്ട് ഇഷ്ടമുള്ള പാട്ട് റിക്വസ്റ്റ് ചെയ്യാനും ആ പാട്ടിനായിട്ട് കാത്തിരിക്കാനും ആ പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. അപ്പം ആ സമയത്ത് മെസ്സേജ് അയക്കാം, പാട്ടുകളൊക്കെ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹ്ലിയ വിഷസ് ഞാൻ ദ വൈൻഡ് അപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വൺസ് അഗെയിൻ ഈദ് മുബാറക്കൂടെ വിഷയമാണ്. ഹാപ്പി സൂപ്പർ ഡേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. സെല്ലുലോയിഡ്.
3: നമസ്കാരം. സെല്ലോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഇന്ന് നമ്മൾ സെല്ലൌഡിൽ പറയാൻ പോകുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു സർപ്രൈസ് വിജയമായി മാറിയ ബിൻജി തയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ത കാന്തം എന്ന മനോഹരമായ മിസ്റ്ററി ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളാണ്. ആസിഫ് അലിയും വിജയരാഘവനും മത്സരിച്ച് അഭിനയിച്ച പക്ക ഫാമിലി മിസ്റ്ററി ഡ്രാമ. നമുക്ക് ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് കടക്കാം അല്ലെ. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് കുരങ്ങുകളുള്ള ഒരു വലിയ പറമ്പിലാണ് വിരമിച്ച മിലിറ്ററി ഓഫീസറായ അപ്പുപിള്ളയും മകൻ അജയനും ജീവിക്കുന്നത്. അജയൻ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അജയന്റെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ പുതിയ ഭാര്യയായിട്ടാണ് അപർണ ബാലമുരളി ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്നതോടെയാണ് ഈ ഒരു സിനിമയുടെ കഥ തന്നെ ആരംഭിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷമാണട്ടോ ആ ഒരു വീട്ടിലുള്ളത്. അപ്പുപിള്ള ഭയങ്കര കർക്കശക്കാരനായ, സ്വന്തം തോക്ക് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്നാൽ അയാൾക്ക് ചെറിയ രീതിയിൽ ഒരു ഓർമ്മക്കുറവ് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് അപ്പുപിള്ളയുടെ ലൈസൻസ് ഉള്ള തോക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനായി ഓർഡർ വരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ആ തോക്ക് വീട്ടിൽ എവിടെയും തന്നെ കാണാനില്ല. തോക്ക് എവിടെയോ കാണാതെ പോയിരിക്കുന്നു. ഓർമ്മക്കുറവുള്ള അപ്പുപിള്ള അത് എവിടെയാണ് വെച്ചതെന്ന് ആരോടും പറയുന്നതുമില്ല. തോക്ക് കാണാതായതോടെ പോലീസ് കേസാക്കുന്നു. ഈ തോക്ക് തിരയുന്നതിനിടയിൽ അപർണ ആ ഒരു വീട്ടിലെ മറ്റൊരു വലിയ രഹസ്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അജയന്റെ ആദ്യ ഭാര്യയിലെ മകനായ ചന്തു എന്ന ചെറിയ കുട്ടിയെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കാണാതായിരുന്നു. ആ കുട്ടിയെ കുറിച്ച് വീട്ടിൽ ആരും തന്നെ സംസാരിക്കാറുമില്ല. തോക്കും കുട്ടിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അപർണയ്ക്ക് വല്ലാതെ തോന്നാണ്. ആ ഒരു ബന്ധം എന്തായിരിക്കും, അല്ലെങ്കിൽ അപർണയ്ക്ക് തോന്നുന്ന ആ ഒരു സംശയം ശരിയാണ്? കേൾക്കാം സെല്ലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലുലാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പപ്പിള്ളയുടെ വീട്ടിലെ നിഗൂഢതകളെ കുറിച്ചാണല്ലേ. കാണാതായ തോക്കിനു വേണ്ടി പോലീസും അപർണയും ഒരേപോലെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഫോറസ്റ്റ് ഓഫീസറായ അജയന്റെ പെരുമാറ്റത്തിലും അപർണയ്ക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങുകയാണ്. അജയൻ തന്റെ അപ്പനായ അപ്പപ്പിള്ളയുടെ ഓർമ്മക്കുറവിനെ മനഃപൂർവ്വം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ് പിന്നീട് തോന്നുന്നത്. അപ്പപ്പിള്ള ദിവസവും തന്റെ ഓർമ്മകൾ ഒരു ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. അപർണ രഹസ്യമായിട്ട് ആ ഒരു ഡയറി കണ്ടെത്താൻ അതിൽ നിന്ന് ഒരു കാര്യം വളരെയധികം വ്യക്തമാവുന്നു. അപ്പുപിള്ളയ്ക്ക് തന്റെ തോക്ക് എവിടെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ ഓർമ്മ അയാളുടെ തലച്ചോറിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോവുകയാണ്. അതേസമയം കാണാതായ തോക്ക് ഒരു ദിവസം കാട്ടിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നുണ്ട്. ആ തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ട ഉപയോഗിച്ചതായിട്ടാണ് പോലീസ് കണ്ടെത്തുന്നത്. ആ വെടിയുണ്ട കൊണ്ട് ആരാണ് കൊല്ലപ്പെട്ടത്? കാട്ടിലെ കുരങ്ങന്മാരെയാണോ അതോ മറ്റാരെയെങ്കിലുമാണോ വെടിവെച്ചിരിക്കുന്നത്? ഈ ചോദ്യം അജയനെ വലിയ മാനസിക വിഷമത്തിലേക്ക് എത്തിക്കുകയാണ്. സത്യത്തിൽ അജയൻ തന്റെ അപ്പനിൽ നിന്നും പോലീസിൽ നിന്നും വലിയൊരു സത്യം ഒളിച്ചു വെക്കുന്നുണ്ട്. തന്റെ മകനായ ചന്തുവിന് എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരു കാര്യം അജയന് കൃത്യം

0: Celluloid.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലോയിഡാണ്, കൂടെയുള്ളത് ഞാൻ ആയില്യാണ്. അങ്ങനെ കഥ അതിന്റെ ഏറ്റവും വൈകാരികമായ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ അവസാനം ആ ഞെട്ടിക്കുന്ന സത്യം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അപ്പുപിള്ളയുടെ തോക്ക് അശ്രദ്ധമായി മേശപ്പുറത്തിരുന്നപ്പോൾ അജയന്റെ ചെറിയ മകൻ ചന്തു അത് എടുത്ത് കളിക്കുകയായിരുന്നു. കളിപ്പാട്ടമാണെന്ന് കരുതി ആ ഒരു കുട്ടി ആ ഒരു തോക്ക് വെച്ച് കളിക്കുന്നുണ്ട്. ആ ഒരു തോക്കെടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടുന്നുമുണ്ട്. അവിടെ വെച്ച് അബദ്ധത്തിൽ തോക്ക് പൊട്ടുകയും വെടിയേറ്റ് ആ കുട്ടി മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലും വലിയൊരു ട്വിസ്റ്റ് എന്തെന്നാൽ ആ സംഭവത്തിന് ശേഷം അപ്പുപിള്ളയുടെ തലച്ചോർ ആ വലിയ ആഘാതം കാരണം ഓർമ്മ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. അയാൾ ഇപ്പോഴും കുട്ടി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. തന്റെ അപ്പൻ ഈ സത്യം അറിഞ്ഞ് ആ മാനസിക വിഷമം താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി മകന്റെ മൃതദേഹം അജയൻ ആരും കാണാതെ കാട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. ഓരോ തവണ അപ്പുപിള്ളയ്ക്ക് തോക്കിനെ കുറിച്ച് ഓർമ്മ വരുമ്പോഴും അജയൻ അത് അപ്പന്റെ ഓർമ്മയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു അപ്പന്റെ മാനസികാവസ്ഥ തകരാതിരിക്കാൻ ഒരു മകൻ അനുഭവിക്കുന്ന വലിയൊരു യാതനയുടെ കഥയാണിത്. തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ കണ്ണ് നിറയിച്ചാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇതാണ് കിഷ്കിന്ത കാണ്ഡം. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ഈ ഒരു സിനിമയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു രീതി, സ്റ്റോറി പോകുന്ന ആ ഒരു രീതി കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: Celluloid.
1: സെല്ലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം സെല്ലോയിഡിലേക്ക്. കഥ കേട്ട് കഴിഞ്ഞു അല്ലെ? ഇനി ഈ ഒരു സിനിമയെ ഇത്രയും മികച്ചൊരു മിസ്റ്ററി ഡ്രാമയാക്കി മാറ്റിയ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ഒരു സിനിമയുടെ തിരക്കഥ ബാഹുൽ രമേഷ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. വലിയ ആക്ഷൻ രംഗങ്ങളോ അലർച്ചകളോ ഇല്ലാതെ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെയും ഓർമ്മകളെയും വെച്ചാണ് ഇത്രയും കെട്ടുറപ്പുള്ള ഒരു മിസ്റ്ററി തിരക്കഥ എഴുതുക എന്നത് വലിയൊരു മിടുക്ക് തന്നെയാണല്ലേ. ഓരോ രംഗവും വളരെ പ്ലാൻ ചെയ്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തിരക്കഥ എഴുതിയ ബാഹുൽ രമേഷ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ക്യാമറയും ചലിപ്പിച്ചിരിക്കുന്നത്. തിരക്കഥ എഴുതിയ ബാഹുൽ രമേഷ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറയും ചലിപ്പിച്ചിരിക്കുന്നത്. ആ വനമേഖലയുടെ പച്ചപ്പും ആ വീടിനുള്ളിലെ മൂഡ് ഓഫ് ആയ വെളിച്ചവും കുരങ്ങുകളുടെ സാന്നിധ്യവുമെല്ലാം വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്റെ ലെൻസിലൂടെ പകർത്തിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതത്തിലേക്ക് വരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബ് മജീദാണ് ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് നൽകിയത്. സിനിമയുടെ സസ്പെൻസും അതേസമയം അതിലെ വലിയ വൈകാരികതയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ക്ലൈമാക്സിലെ ആ BGM കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചൊന്ന് പിടയുമെന്നുള്ളതാണ്. സൂരജ് ES ആണ് ഈ ഒരു സിനിമയിൽ എഡിറ്ററായി എത്തിയിരിക്കുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും മാറി മറിഞ്ഞു വരുന്ന രംഗങ്ങളും അപ്പുപിള്ളയുടെ ഡയറി രംഗങ്ങളും വളരെ കൃത്യമായ പേസിംഗിലാണ്. ലാഗ് ഇല്ലാതെ തന്നെ അദ്ദേഹം കട്ട് ചെയ്ത് മാസ് കാണിച്ചിരിക്കുന്നു. ബിൻജിത് അയ്യത്താൻ എന്ന സംവിധായകൻ വലിയ കൈയടി അറിയിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ. റിലീസിന് മുൻപ് വലിയ ഹൈപ്പ് ഇല്ലാതെ ഇരുന്ന ഒരു സിനിമയെ അതിന്റെ മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം തിയേറ്ററുകളിൽ ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ചുരുക്കത്തിൽ ഒരു കംപ്ലീറ്റ് റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് മൂവിയാണ് കിഷ്കിന്റെ ആകാന്തം. സാങ്കേതിക വശങ്ങളുടെ ഈ കൃത്യതയാണ് മികച്ച സിനിമയായി മാറ്റിയത്. ഒരു പക്ക ഫാമിലി മിസ്റ്ററി ഡ്രാമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട സിനിമ തന്നെയാണ്. അങ്ങനെ സെല്ലോയിഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും സെല്ലോയിഡുമായി നമുക്ക് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദ നീഡ്സ് മീ RJ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടും.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
7: അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ ചെന്നൈയിലെ ട്രെയിനില്ലേ, ചെന്നൈയിലെ ട്രെയിൻ എന്താ ഇപ്പൊ ഊട്ടിയിൽ കാര്യം? എന്താ മക്കളെ, ഞെട്ടിയോ? ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നേരെ പാളവും തൂക്കി ഊട്ടിയിലേക്ക് പോകുന്നു എന്ന് കേട്ടാൽ ആരെങ്കിലും എന്നെ വിശ്വസിക്കുമോ? ഞെട്ടൂലേ അല്ലേ? സംഗതി സത്യമാണ്, നമ്മുടെ ചെന്നൈ സ്റ്റേഷൻ ഇപ്പോ ഊട്ടിയിലുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു ട്വിസ്റ്റും ഉണ്ട്. എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. സമയം നോക്കുമ്പോ ഏതാണ്ട് ഷാർപ്പ് 10 മണിയായിട്ടില്ലേ. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കേട്ടുകൂടാ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചെന്നൈയിലെ ട്രെയിൻ ഊട്ടിയിലെന്നല്ലേ നേരത്തെ പറഞ്ഞിട്ട് പോയത്? അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചില ആളുകൾ. ഞാൻ പറഞ്ഞ സത്യമാണ് ഇത്. പക്ഷേ ട്രെയിൻ ഓടുന്ന സ്റ്റേഷനല്ല, 1.5 ലക്ഷം കൊറോണേഷൻ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു 1.5 നിര പുഷ്പ റെയിൽവേ സ്റ്റേഷനാണ്. അതിൽ കയറി ആരും ചെന്നൈക്ക് ടിക്കറ്റ് ചോദിച്ചു പോകരുത് കേട്ടോ. മാസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അങ്ങനെ ഊട്ടിയിലെ ആ സുന്ദരൻ പുഷ്പോത്സവം, ഫ്ലവർ ഷോ, പുഷ്പമേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ഈ ചെന്നൈ സ്റ്റേഷൻ മാത്രമല്ലേ, പല സംഭവങ്ങൾ അവിടെ ഇങ്ങനെ റെഡിയായിട്ട് നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് വാവ് എന്ന് നമ്മൾ വെച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയിൽ. ഊട്ടിയിൽ വർഷങ്ങളായിട്ട് നടന്നു പോകുന്ന ഒരു സംഗതിയാണ് ഇന്ന്. അതേക്കുറിച്ചൊക്കെ ഞാൻ കാലിഡോസ്കോപ്പിൽ പറയാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചെന്നൈയിലെ സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഊട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പുഷ്പങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1.5 ലക്ഷം പൂക്കൾ ഉപയോഗിച്ചപ്പോ മഹാബലിപുരം ക്ഷേത്രത്തിന്റെ ഒരു പുഷ്പ മാതൃകയും അവിടെ റെഡിയാണ്. 80,000 പൂക്കൾ ചേർത്ത് വെച്ചൊരുക്കിയിട്ടുണ്ട്. അത് മാത്രല്ല, കണ്ണഞ്ചിപ്പിക്കുന്ന 20 പുഷ്പശില്പങ്ങളുണ്ട്. റെഡി സ്റ്റഡി ആയിട്ട് നമ്മളെ കാത്തിങ്ങനെ നിൽക്കുക, തലയുയർത്തി നിൽക്കുകയാണ്. 128 ഫ്ലവർ ഷോ. അങ്ങനെ 50,000 ചെടിച്ചട്ടികളും ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇപ്പം ഏത് നമ്മൾ വാങ്ങിക്കണം, എന്തൊക്കെ കാണണം, അങ്ങനെ ഹൃദയം കവരാൻ റെഡിയായിട്ട് 10 ലക്ഷത്തോളം ചെടികളും പൂക്കളും ഒക്കെ അവിടെയുണ്ട്. അമ്മ ആലോചിക്കുമ്പോഴേ ഒരു തണുപ്പും സുഗന്ധമൊക്കെ ഒന്നിച്ചു വരണില്ലേ, കാരണം ഊട്ടിയിലാണ് സംഗതി നടക്കുന്നത്. ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഈ മേളയിലെ 128 വർഷത്തെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തൊരു വിചിത്രമായ സംഭവം നടന്നിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഊട്ടി ഫ്ലവർ ഷോ തുടങ്ങുന്ന ദിവസം എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി ഈ ഒരു ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു മേള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊട്ടിയിലെ ഫ്ലവർ ഷോ എന്ന് പറയുന്നതില്ലേ, ലോകമെമ്പാടും വൈറലായിട്ടുള്ള ഒരു ഗ്ലോബലി ഹിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ മേള ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മാത്രം ആരും വന്നില്ല അത്രേ. കളക്ടർ ലക്ഷ്മി ഭവ്യ തനീർ വന്ന് റിബൺ മുറിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് എല്ലാവരും. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ ഊട്ടിയിലെ MLA ആയിട്ടുള്ള ഭോജരാജൻ, അദ്ദേഹം അങ്ങോട്ട് വരുന്നത്. നോക്കുമ്പോൾ ആകെ കിടക്കണു, ഉദ്ഘാടനമില്ലാതെ പൂരം തകർക്കുകയാണ്, ഫ്ലവർ ഷോ തകർക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകോത്തര മേള ആരും ഉദ്ഘാടനം ചെയ്യാത്ത സ്ഥിതി വരുന്നത്. കടും കൈയാണ് ഇതെന്നൊക്കെ അദ്ദേഹം അവിടെ ചെറിയൊരു പ്രസംഗമൊക്കെ പാസ്സാക്കി. അതിനൊക്കെ നമ്മളെന്ത് പറയാനാ, ഉദ്ഘാടനം ചെയ്യാൻ ആളില്ലെങ്കിലും വിരിയാൻ വെച്ചിരിക്കുന്ന പൂക്കൾ വിരിയാതിരിക്കില്ലല്ലോ അല്ലേ. VVIP വന്നില്ലെങ്കിലും ജനങ്ങൾ വന്ന് മേള അങ്ങ് സൂപ്പർ ഹിറ്റാക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പം നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്, നമ്മുടെ ജീവിതമാകുന്ന പുഷ്പമേള ഉദ്ഘാടനം ചെയ്യാൻ വേറെ ആരും വരേണ്ടതില്ല, നമ്മൾ തന്നെ അങ്ങ് സ്വയം തുടങ്ങി തകർത്തേക്കണം. അതുകൊണ്ട് ഉദ്ഘാടനത്തിന്റെ തർക്കവും പ്രശ്നവും ഒക്കെ അവിടെ നിൽക്കട്ടെ, നേരെ ഊട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി ഫ്ലവർ ഷോ കാണാൻ പറ്റും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഊട്ടിയിലേക്ക് പോവാനേ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ വരട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറഞ്ഞൊരു കാര്യം കേട്ടിരുന്നു, കടുപ്പിച്ച് ഒരൊറ്റ പറച്ചിലാണ്, ഇനി മുതൽ യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. കളിമൊത്തം മാറിയേ, കാരണം റോഡിലിറങ്ങുന്ന വണ്ടികൾക്ക് ഒരു ഒന്നൊന്നര പണി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും ലൈഫിനെ സേവ് ചെയ്യാനുള്ള ഒരു വലിയ സേവർ തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സംഭവം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ കാലിഡോസ്കോപ്പിൽ രണ്ട് സൂപ്പർ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സുരക്ഷ എന്ന് പറഞ്ഞാൽ സുരക്ഷ അതായിരിക്കണം നമ്മുടെ പ്രൈം മോട്ടീവ്. യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് വീണ്ടും വീണ്ടും വീണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ടാക്സികളിലും പൊതുവാഹനങ്ങളിലൊക്കെ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും അടിയന്തര സാഹചര്യങ്ങളിൽ ഞെക്കാൻ ഒരു പാനിക് ബട്ടണും ഇനി നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇവറ്റകൾ വണ്ടിയിൽ ഇല്ലെങ്കിൽ വണ്ടിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പെർമിറ്റും ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. നമ്മുടെ സുപ്രീം കോടതിയെ നല്ല ഒന്നാം തരം ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് റോഡ് ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്ത 3 മാസത്തിനുള്ളിൽ നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് രൂപീകരിക്കണമെന്നാണ് പറയുന്നത്. വെറുതെ റോഡിൽ ഇറങ്ങി കറങ്ങാനല്ല, നമ്മുടെ സുരക്ഷ നോക്കാൻ വേണ്ടി മാത്രം. അതുമാത്രമല്ല, വണ്ടി ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ലൊക്കേഷൻ ട്രാക്കറും പാനിക് ബട്ടണും, പിന്നെ ആരും അധികം പറക്കാതിരിക്കാൻ സ്പീഡ് ഗവർണറും അതിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, ചർച്ച നടത്താൻ വേണ്ടി വണ്ടി നിർമ്മിക്കുന്ന കമ്പനികളുമായിട്ട് വേഗം തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി കട്ടായം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി വാങ്ങിയിട്ട് വേറെ പൈസ കൊടുത്ത് ഇതൊന്നും ഫിറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ചുരുക്കം. കമ്പനി വക ഒറിജിനൽ ഐറ്റംസ് വണ്ടിയിൽ റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ അമിത വേഗതയൊക്കെ കുറച്ച് വേണം ഇനി നമ്മൾ പോവാൻ. എന്തായാലും 2-3 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സികളൊക്കെ ഓടാൻ വേണ്ടിയിട്ടും കുറേയധികം അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നല്ല കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ജയ് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
4: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
0: നമ്മുടെ വീട് എന്ന് പറയുന്നത് വെറൊരു ബിൽഡിംഗ് മാത്രമല്ല അല്ലെ, അത് നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറും കൂടിയാണ്, അന്തരീക്ഷവും കൂടിയാണ്. എന്നാൽ ഇന്ന് വീടിനുള്ളിലെ വായു പുറത്തെ വായുവിനേക്കാൾ 5 മടങ്ങ് വരെ മലിനമായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? പെയിന്റുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകളിൽ നിന്നും പുറത്തു വരുന്ന അദൃശ്യമായിട്ടുള്ള വിഷവാതകങ്ങൾക്കിടയിലാണ് നമ്മൾ ഓരോ നിമിഷവും ശ്വസിക്കുന്നത്. പക്ഷേ വിഷമിക്കേണ്ട, പ്രകൃതി തന്നെ ഇതിനൊരു പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. മെഷീനുകളുടെ സഹായമില്ലാതെ, യാതൊരു വൈദ്യുതി ചെലവുമില്ലാതെ നമ്മുടെ വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാനായിട്ട് കഴിവുള്ള ചില അത്ഭുത സസ്യങ്ങളുണ്ട്. രാത്രിയിലും ഓക്സിജൻ പുറത്തുവിട്ട് നമ്മുടെ ഉറക്കത്തെ പോലും സംരക്ഷിക്കുന്ന ആ ഹരിത സുഹൃത്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീടിനകത്ത് വളർത്താവുന്ന 8 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ പരിപാലനത്തെക്കുറിച്ചും ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനൽ. ആ 8 ഹരിത സുഹൃത്തുക്കളിലെ ആദ്യത്തേത് ഏതാണെന്നറിയോ? സ്നേക് പ്ലാന്റ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്ന അപൂർവം ചെടികളിലൊന്നാണ് സ്നേക് പ്ലാന്റ്. വായുവിലുള്ള ബെൻസീൻ, ഫോർമാലിഡിഹൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളെ ആഗിരണം ചെയ്യാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇത് കിടപ്പുമുറിയിൽ വയ്ക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും ശ്വസന സംബന്ധമായ അലർജികൾ കുറയ്ക്കാനും സഹായിക്കും. മുകളിലേക്ക് കുന്തം പോലെ വളരുന്ന കട്ടിയുള്ള ഇലകളാണ് ഇതിന്റെ പ്രത്യേകത. ഇലകളുടെ അരികുകളിൽ മഞ്ഞ നിറത്തിലുള്ള വരകളുള്ള ഇനങ്ങൾ വീടിന് നല്ലൊരു അലങ്കാരം കൂടിയാണ്. വളരെ കുറഞ്ഞ വെളിച്ചത്തിലും ഈ ചെടി അതിജീവിക്കും എന്നതിനാൽ വീടിന്റെ ഏത് കോണിലും ഇത് വളർത്താം. നന വളരെ കുറച്ച് മാത്രം മതിയെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2 ആഴ്ചയിലൊരിക്കൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതിയാകും. ഇലകൾ മുറിച്ച് നട്ടോ, അല്ലെങ്കിൽ ചുവട്ടിൽ നിന്ന് വരുന്ന മുളകൾ മാറ്റിവെച്ചോ പുതിയ ചെടികൾ ഉണ്ടാക്കാം. വെള്ളം കെട്ടിനിന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഉപയോഗിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം നമുക്ക് അലോവേരയെ കുറിച്ച് അറിയാം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മുറിയിലെ വായുവിന്റെ ഗുണനിലവാരം കുറയുമ്പോൾ ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള പാടുകൾ കാണിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ചെടിയാണ്, അതായത് കറ്റാർവാഴ. രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്നതോടൊപ്പം തന്നെ വായുവിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഈ ചെടിക്ക് കഴിവുണ്ട്. ചർമ്മ സംരക്ഷണത്തിനും ദഹന പ്രശ്നങ്ങൾക്കും ഇതിന്റെ ജെൽ ഉത്തമമെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. മുള്ളുകളോടുകൂടിയ മാംസലമായ ഇലകളാണ് കറ്റാർവാഴയുടേത്. ഇലകളിൽ ജലം സംഭരിച്ചു വയ്ക്കുന്നതിനാൽ ദിവസങ്ങളോളം വെള്ളമില്ലാതെ ഇതിന് നിൽക്കാനായിട്ട് സാധിക്കും. സൂര്യപ്രകാശം ലഭിക്കുന്ന ജനാലയ്ക്കരികിൽ വയ്ക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് ഗുണകരമായിരിക്കും. മാതൃസസ്യത്തിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന ചെറിയ തൈകൾ ഉപയോഗിച്ചാണ് ഇവ കൃഷി ചെയ്യുന്നത്. അമിതമായി നനയ്ക്കുന്നത് ചെടി ചീഞ്ഞു പോകാനായിട്ട് കാരണമാകും. മണൽ കലർന്ന മണ്ണിൽ വളർത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇൻഡോർ പ്ലാന്റ് എന്ന നിലയിൽ വലിയ പരിചരണം ആവശ്യമില്ലാത്ത സസ്യമാണ് അലോവേറ. വീട്ടിനകത്ത് വളർത്താവുന്ന ചില ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിലേക്ക് പോകുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തത് മണി പ്ലാന്റ്. വായുവിലെ സിന്തറ്റിക് കെമിക്കലുകളെ നീക്കം ചെയ്യാൻ മണി പ്ലാന്റ് അഥവാ പോത്തോസ് സഹായിക്കുന്നു. വീടിനുള്ളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും കണ്ണിന് കുളിർമ നൽകാനും ഈ പടർന്നു വളരുന്ന സസ്യത്തിന് കഴിവുണ്ട്. ഓക്സിജൻ അളവ് കൂട്ടുന്നതിനൊപ്പം മുറിക്കുള്ളിലെ ഈർപ്പ നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഹൃദയാകൃതിയിലുള്ള മനോഹരമായ ഇലകളാണ് ഇതിന്റെ പ്രത്യേകത. പച്ച നിറത്തിലും സ്വർണ നിറത്തിലും പുള്ളികളോടുകൂടിയ ഇനങ്ങളിലും ഇവ ലഭ്യമാണ്. ഭിത്തിയിൽ പടർത്തുകയോ തൂക്കിയിടുന്ന ചട്ടികളിൽ വളർത്തുകയോ ചെയ്യാം. വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളർത്താൻ കഴിയുന്ന ചെടിയാണ് ഇത്. ഒരു ചെറിയ തണ്ട് മുറിച്ച് വെള്ളം നിറച്ച കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ഇത് വേഗത്തിൽ വേര് പിടിക്കും. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇലകൾ കരിയാനായിട്ട് കാരണമാകുമെന്നതിനാൽ വീടിനുള്ളിലെ വെളിച്ചമാണ് ഇതിന് നല്ലത്. മണി പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി സ്പൈഡർ പ്ലാന്റിനെ കുറിച്ച് അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വീടിനുള്ളിലെ ഓക്സിജൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സ്പൈഡർ പ്ലാന്റ്. കാർബൺ മോണോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ചെടിയാണ് ഇത്. വെറും 2 ദിവസം കൊണ്ട് ഒരു മുറിയിലെ 90% വിഷാംശങ്ങളെയും നീക്കം ചെയ്യാൻ ഇതിന് സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. കുട്ടികൾക്കും വളർത്തുമൃഗങ്ങൾക്കും യാതൊരു ദോഷവും വരുത്താത്ത സുരക്ഷിതമായ സസ്യം കൂടിയാണിത്. നീളമുള്ള പുല്ലുപോലുള്ള ഇലകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. വലിയ ചെടിയുടെ വശങ്ങളിൽ നിന്ന് ചെറിയ ചിലന്തികളെ പോലെ കുട്ടിത്തൈകൾ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് സ്പൈഡർ പ്ലാന്റ് എന്ന പേര് വന്നത്. ഇത് തൂക്കിയിടുന്ന ചട്ടികൾക്ക് വളരെ അനുയോജ്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചാൽ മതിയാകും ഈ ചെടി. നേരിട്ടുള്ള വെയിലേറ്റ് കഴിഞ്ഞാൽ ഇലകളുടെ അറ്റം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന കുട്ടിത്തൈകൾ മുറിച്ചു മാറ്റി നട്ട് പുതിയ ചെടികൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. സ്പൈഡർ പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് അല്ലേ. ഇനി പീസ് ലില്ലിയെ കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടിനകത്ത് വളർത്താൻ പറ്റുന്ന ഓക്സിജൻ വർദ്ധിപ്പിക്കുന്ന, ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ചില ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പീസ് ലില്ലി. ഭംഗിയും ആരോഗ്യവും ഒന്നിക്കുന്ന ഒരു ചെടിയാണ്. അന്തരീക്ഷത്തിലെ പൂപ്പലുകളെ നശിപ്പിക്കാനായിട്ട് പീസ് ലില്ലിക്ക് പ്രത്യേക കഴിവുണ്ട്. മുറിക്കുള്ളിലെ ഈർപ്പം 5% വരെ വർദ്ധിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഇത് ശ്വസനം സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നു. വായുവിലെ അസിറ്റോൺ, അമോണിയ തുടങ്ങിയ വാതകങ്ങളെ ഇത് നിർവീര്യമാക്കുകയും ചെയ്യും. കടും പച്ച നിറത്തിലുള്ള ഇലകൾക്കിടയിൽ വെളുത്ത പായപ്പൊതി പോലുള്ള പൂക്കൾ വിരിയുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വെളിച്ചം കുറഞ്ഞ ഇടങ്ങളിലും നന്നായി വളരുന്ന ചെടി കൂടിയാണ് ഇത്. ഇലകളിലെ പൊടി നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു മാറ്റുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. മണ്ണ് ഉണങ്ങിത്തുടങ്ങുമ്പോൾ മാത്രം ഇതിന് വെള്ളമൊഴിച്ചാൽ മതിയാവും. ചെടിയുടെ ഇലകൾ താഴേക്ക് വാടി നിൽക്കുകയാണെങ്കിൽ അതിന് വെള്ളം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാം. ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ചെടി വളർന്നു കഴിഞ്ഞാൽ അത് വിഭജിച്ച് മാറ്റി നടാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിനകത്ത് വളർത്താൻ പറ്റുന്ന ചില ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അടുത്തത് ആരിക്ക പാം. അതിനെക്കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിനുള്ളിൽ ഒരു ഹ്യൂമിഡിഫയറിന്റെ ജോലി ചെയ്യുന്ന സസ്യമാണ് ആരിക്കാപ്പ. ശൈത്യകാലത്ത് വായുവിലെ വരൾച്ച കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. വലിയ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്നതോടൊപ്പം തന്നെ ടൊളുവിൻ, സൈലീൻ തുടങ്ങിയ വിഷാംശങ്ങളെ ഇത് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. മുളയുടെ ഇലകളോട് സാമ്യമുള്ള നീളമുള്ള ഓലകളാണ് ഇതിന്റെ ആകർഷണം. സ്വീകരണ മുറിയുടെ കോണുകളിൽ വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റുകളിൽ ഒന്നാണ് ഇത്. ഏകദേശം 6 മുതൽ 7 അടി വരെ ഉയരത്തിൽ ഇത് വീടിനുള്ളിൽ വളരും. നല്ല വെളിച്ചം ലഭിക്കുന്ന സ്ഥലം വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. മണ്ണിലെ ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. വേനൽക്കാലത്ത് ദിവസവും ഇലകളിൽ വെള്ളം തളിക്കുന്നത് ചെടി ഉന്മേഷത്തോടെ ഇരിക്കാനായിട്ട് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് വീടിനകത്ത് വളർത്താൻ പറ്റുന്ന ചില ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഇനി പറയാനുള്ളത് തുളസിയെ കുറിച്ചാണ്. പറയാം അതിനു മുന്നേ മനോഹരമായ പാട്ടുകൾ.

0: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: 24 മണിക്കൂറിൽ 20 മണിക്കൂറും ഓക്സിജൻ പുറത്തുവിടാൻ തുളസിക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ, അങ്ങനെ ഒരു കഴിവ് തുളസിക്കുണ്ട്. അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാനും വായു ശുദ്ധീകരിക്കാനും തുളസിക്ക് പ്രത്യേക ശക്തിയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശുദ്ധവായു നൽകാനും കിടപ്പുമുറിയിലോ ജനാലയ്ക്കിലോ വയ്ക്കുന്ന ഈ തുളസി ചെടിക്ക് സാധിക്കും. ഔഷധ ഗുണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണ തുളസിയാണ് വീടിനുള്ളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യം. കടും പച്ചയോ വയലറ്റോ നിറത്തിലുള്ള ഇലകളും മനോഹരമായ മണവും ഇതിന്റെ പ്രത്യേകതയാണ്. വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ തോതിൽ ഇത് ആഗിരണം ചെയ്യുന്നുണ്ട്. സൂര്യപ്രകാശം അത്യാവശ്യമായതുകൊണ്ട് തന്നെ ജനാലയ്ക്കരികിൽ തന്നെ ഇത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദിവസവും മിതമായ രീതിയിൽ നനയ്ക്കുകയും വേണം. ചെടിയുടെ തലപ്പ് നുള്ളി വിടുന്നത് കൂടുതൽ ശാഖകൾ വരാനും തുളസി ഇങ്ങനെ കാടുപോലെ വളരാനും സഹായിക്കും. അപ്പോൾ തുളസിയെ കുറിച്ച് അറിഞ്ഞു അല്ലേ? നമ്മുടെ വീട്ടിനുള്ളിൽ ജനാലയ്ക്കരികിൽ വളർത്താൻ പറ്റുന്ന, 24 മണിക്കൂറിലെ 20 മണിക്കൂറും ഓക്സിജൻ പുറത്തു വിടുന്ന, ദോഷകരമായ വായു വലിച്ചെടുക്കുന്ന ഒരു അത്ഭുത സസ്യമാണ് തുളസി. ഇനി പറയാനുള്ളത് റബ്ബർ പ്ലാന്റിനെ കുറിച്ചാണ്. റബ്ബർ മരമല്ല, റബ്ബർ പ്ലാന്റ്. അതിനെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ നല്ലൊരു പാട്ട് വരുന്നു.

പ്രത്യേകത. ബർഗ്ഡി, പച്ച തുടങ്ങിയ നിറങ്ങളിൽ ഇതൊക്കെയാണ്. വീടിനുള്ളിൽ ഒരു ചെറിയ മരം പോലെ വളരുന്ന ഇവ മുറിക്കൊരു പ്രത്യേക ഗാംഭീര്യം നൽകുന്നുണ്ട്. തണ്ട് മുറിച്ച് നട്ടാണ് സാധാരണയായിട്ട് ഇത് വളർത്തുന്നത്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത ഈ ചെടിക്ക് മിതമായ വെളിച്ചം മതിയാകും. ഇലകളിൽ പൊടി പിടിക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് ഇലകൾ ഇടയ്ക്കിടെ തുടച്ചു കൊടുക്കുകയും വേണം. ഒരു ചെറിയ ചെടി പോലും നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ മനസ്സിലായല്ലേ. ഒരു സ്നേക് പ്ലാന്റോ പീസ് ലില്ലിയോ നമ്മുടെ മുറിക്കുള്ളിൽ വെക്കുമ്പോൾ നമ്മളൊരു അലങ്കാര വസ്തുവിനെയല്ല, മറിച്ച് ജീവവായു നൽകുന്ന ഒരു സുഹൃത്തിനെയാണ് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശ്വാസകോശത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ശുദ്ധവായുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട 8 ചെടികളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീടിനുള്ളിൽ സ്ഥാനം പിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മണ്ണും മനസ്സും പച്ചപ്പും നൽകുന്ന ഇത്തരം കൊച്ചു കൊച്ചു മാറ്റങ്ങളാണ് വലിയ ആരോഗ്യത്തിലേക്കുള്ള വഴിയെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മെ തിരിച്ചും സംരക്ഷിക്കും. ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷി അറിവുകളും പ്രകൃതി രഹസ്യങ്ങളുമായി ഹരിതഭൂമിയിലൂടെ വീണ്ടും ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. ഈദ് മുബാറക്. യെസ്, അങ്ങനെ നല്ല ബിരിയാണി മണമുള്ള ഒരു ഉച്ച സമയമല്ലേ ഇത്. നല്ല ആ ബിരിയാണിയുടെ ചെമ്പൊക്കെ തുറന്ന് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ വന്ന് ആ ബിരിയാണിയുടെ മുകളിൽ കിടക്കുന്ന ആ ഒരു അണ്ടിപ്പരവും കിസ്മിസും മുന്തിരൊക്കെയാണ് എന്റെ കൺമുൻപിൽ. ഗായ്സ്, യെസ്, അഗ്രതി ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് നല്ല ബിരിയാണി മണം. രാവിലെ മുതൽ അഭിരാമിയുടെ ബിരിയാണി കഥയോട് ബിരിയാണി കഥയാണ്. അങ്ങനെ ബിരിയാണി കഥ കേട്ട് കേട്ട് കേട്ട് കേട്ട് ഈ ഒരു ഉച്ച സമയം കൃത്യം 12 മണിയാവുന്ന സമയത്ത് അയ്യോ അഭിരാമി ഇൻസ്റ്റന്റ് പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങ് ഓടിപ്പോന്നെ കേട്ടോ. ബിരിയാണി പറഞ്ഞ് കൊതിപ്പിച്ചു ഗായ്സ്. പ്രത്യേകിച്ച് ഈദാവുന്ന ദിവസം, ഈദ് മുബാറക് ആവുന്ന ഈ ഒരു ദിവസം നല്ല കോഴി ബിരിയാണിയൊക്കെ നമുക്ക് കഴിക്കണ്ടേ? അങ്ങനെ ഒരു പൂതിയൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, കോഴി ബിരിയാണി കഴിക്കാൻ വേണ്ടി 2 മണിക്കൂർ കൂടി കഴിയണം എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് പാട്ട് കഴിയാതെ കോഴി ബിരിയാണിക്ക് സമയമാവില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും കോഴി ബിരിയാണിനെ മാറ്റിവെച്ച് ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് തുടങ്ങിയാലോ. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരെ വന്നിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ല. ഈദാണല്ലേ, നല്ല എന്താ പറയുക, ഒരുപാട് നാളുകൾ കാത്തിരുന്ന ഒരു പെരുന്നാൾ കിട്ടുന്ന ദിവസം അടിപൊളിയാക്കണ്ടേ നമ്മളെ, നമ്മളെല്ലാവരും ഇങ്ങനെ അടിപൊളിയാക്കണം. എനിക്കും കുറേ ക്ഷണമൊക്കെ വന്നുകിട്ടും. നല്ല ബിരിയാണി കഴിക്കാൻ വരുന്നു ആയില്ലേ എന്ന് ചോദിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല ഗായ്സ്, എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടുണ്ട്, പാട്ടുകൾ കൊടുക്കാതെ ബിരിയാണി കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷണമെല്ലാം ഞാൻ മാറ്റിവെച്ചു. കുഴപ്പമില്ല, പോട്ടെ. അങ്ങനെ ആ ക്ഷീണമൊക്കെ മാറ്റിവെച്ചാണ് നിങ്ങൾക്ക് വേണ്ടി പാട്ട് തരാൻ വേണ്ടി ഞാൻ ഇന്നിങ്ങ് വന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മളങ്ങ് തുടങ്ങല്ലേ? നല്ല ഈദാണ്, നല്ലൊരു ദിവസമാണ്, ഒരുപാട് ഐശ്വര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് തുടങ്ങാം. അപ്പൊ 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയത്, അതായത് 12 മണി മുതൽ 2 മണി വരെയേ ഉള്ളൂ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം കേട്ടോ. അതിനു മുൻപും അതിനു ശേഷവും നമുക്ക് പാട്ടുകൾ നൽകാനായിട്ട് സാധിക്കില്ല. ഒരുപാട് കോൾസ് നമുക്ക് വരാറുണ്ട്, ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ അതേ കൃത്യം ഈ ഒരു സമയത്ത് നമ്മൾ വളരെ കൃത്യനിഷ്ഠതയുള്ളവരാണ് ഗായ്സ്. എന്ത് ചെയ്യാനാണ്, അതിന് ശേഷം നമുക്ക് പാട്ട് തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കാനും ഒപ്പം തന്നെ മെസ്സേജ് അയക്കാനും. അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ പറഞ്ഞുതരട്ടെ, വേഗം നോട്ട് ചെയ്തോളൂ. 8285090002 8285090000. അതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. ഇടയ്ക്ക് കൂടി ഞാൻ എന്തായാലും നമ്പർ പറഞ്ഞു തരും കേട്ടോ. പലരും പറയാറുണ്ട്, ആ ഇല്ലേ നമ്പർ വൺസ് അഗൈൻ പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു നന്നായിരുന്നു എന്നൊരു പരാതിയൊക്കെ ഇടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ആ പരാതിക്ക് പരിഹാരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പുട്ടിൻ്റെ ഇടയിൽ പേരിടില്ലേ, ഈ തേങ്ങയിടില്ലേ, നാളികേരം, യെസ് നാളികേരിടില്ലേ, അതുപോലെ ഇടയ്ക്ക് ഞാൻ ആ നമ്പറൊക്കെ എന്തായാലും പറഞ്ഞുതരാം. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഇപ്പോൾ ഞാൻ വൺസ് അഗെയിൻ പറയാം, നമ്പർ ദേ നോട്ട് ചെയ്തോ, 8285090000. അപ്പൊ നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളെല്ലാം ഞാൻ വെച്ച് തന്നിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഫേവറേറ്റ് സോങ്, എനിക്ക് ഇന്ന് കേൾക്കാൻ നല്ലൊരു മൂഡുള്ള ഒരു സോങ് ഇതായിരുന്നു. ആ ഒരു സോങ്ങോട് കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ നല്ലൊരു പാട്ടോടുകൂടി ഇൻസ്റ്റന്റ് പാട്ട് ദേ ഇവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ മനോഹരമായ ഒരു പാട്ടെല്ലാം കേട്ടു കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഈ ഒരു ക്ലോക്കിലേക്ക് നോക്കുമ്പോഴേ ആ ക്ലോക്ക് എന്നോട് പറയുന്നുണ്ട് കൃത്യമായിട്ട് 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ടായില്ലേ, ഇതേ അടുത്ത പാട്ടിലേക്ക് പോ. അങ്ങനെ ക്ലോക്ക് വരെ എന്നോട് പറയാൻ തുടങ്ങി. ഗൈസ് എന്താണല്ലേ ക്ലോക്ക് പോലും. എനിവേ, ക്ലോക്ക് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, ഞാൻ ഒരാളെ കൂടെ അങ്ങ് കൊണ്ടുപോവാം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് കളർ ദേ നമുക്ക് റെഡിയാണ് ഇൻസ്റ്റന്റ് പാർട്ടിൽ. ആരാണെന്ന് നോക്കിയാലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം.
1: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
2: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദൻ തിലാനൂരാണ്.
1: ആനന്ദൻ ജയനാണ്. കണ്ണൂരിൽ എന്തുണ്ട് ഈദായിട്ട് വിശേഷം?
2: എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ഈദ് പിന്നെ പെരുന്നാൾ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് കേട്ടു.
1: നല്ല ചൂട് ബിരിയാണി കിട്ടോ?
2: ആ ബിരിയാണി കിട്ടും. തൊട്ടടുത്ത വീട്ടിൽ നല്ല ഉണ്ട്. ഇപ്പഴും തന്നെ നല്ല ബിരിയാണി സ്മെല്ലിങ് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് അടിക്കുന്നുണ്ട്,
1: വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ മതിലിന്റെ അടുത്ത് പോയി ഒന്ന് ചോദിക്കണം, ചേച്ചി എന്താണ് ഉച്ചയ്ക്ക് എന്താ പരിപാടി, ഫുഡൊക്കെ കഴിച്ചോ എന്ന്.
2: അപ്പൊ അതിന്റെ കൂടെ തന്നെ
1: അൽസ, കണ്ണൂരാരുടെ അൽസ.
2: അതെ അതെ, നല്ല ടേസ്റ്റ്.
1: ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കാണാറുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ.
2: അതെ, നല്ല ടേസ്റ്റാണ്. ഒരു ദിവസം കണ്ണൂരുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ട് അത് ഒന്ന് അനുഭവിച്ചറിയണം അൽസാന്റെ ടേസ്റ്റ്.
1: അൽസാന്റെ ടേസ്റ്റ് ഇങ്ങനെ പറയല്ലേ കേട്ടോ, അല്ലെങ്കിലേ ഞാനൊരു ഭക്ഷണപ്രിയാണ്.
2: നല്ല കാര്യം, നമ്മള് ഭക്ഷണം കഴിക്കാൻ, നമ്മളെ ഏതെല്ലാം ഭക്ഷണം നല്ല ശരീരത്തിന് ഗുണം ചെയ്യുമോ അത് നമ്മള്

0: മണത്തറിഞ്ഞിട്ട് കണ്ടറിഞ്ഞിട്ട് ആസ്വദിച്ചിട്ട്
1: കഴിക്കണം അല്ല പിന്നെ ഓക്കെ. അപ്പൊ എന്തായാലും ആസ്വദിച്ചുകൊണ്ട് ചോദ്യം പാട്ട് ഏതാ വേണ്ടേ? ഇൻസ്റ്റന്റ് പാട്ട്
0: നമ്മുടെ തിലാന്നൂര് നമ്മളെ ഒരു 12 മണി 12:10 ഇങ്ങനെ കഴിയുമ്പോ എന്നോടും ചോദിക്കുന്നു, അഹല്യയ്ക്ക് വിളിക്കുന്നില്ലേ, പാട്ട് ചോദിക്കുന്നില്ലേ.
1: അയ്യോ, ഇങ്ങനെ ചോദ്യം മനസ്സിലാക്കി വേഗം ചോദിച്ചു, ഏത് പാട്ടാണ് വേണ്ടേ?
0: നമ്മുടെ ഇന്ന് പെരുന്നാളല്ലേ, എല്ലാ നല്ല പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ 14-ാം രാവിലെ ഒരു പാട്ടില്ലേ,
1: പിന്നെ എം ജി ശ്രീകുമാർ അടിപൊളിയായി പാടിയ ഒരു പാട്ട്, ഷാർജ ടു ഷാർജ അല്ലേ?
0: ആ തന്നെ. എന്നാൽ എല്ലാവരും ഒന്ന് എന്താ പറയണത്, പെരുന്നാൾ
1: ഗംഭീരമായിട്ട്. ഓക്കെ, അപ്പൊ ആ പാട്ട് എന്തായാലും ഞാൻ വെച്ചുതരാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഈദ് മുബാരക്. നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്, ചോദിച്ചിരിക്കുന്ന പാട്ട് 14-ാം രാവിന്റെ ആ ഒരു മാസ്റ്റർ പീസ് സോങ്, ജയറാമേട്ടന്റെ ഡാൻസും ആ ഒരു ലുക്കും എം ജി അനൻ തകർത്ത് പാടിയ പാട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ എത്തും. ഒപ്പം തന്നെ ഇതേ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്, ഗിരിജ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. മാങ്കുയിലെ നല്ല രസമുള്ള പാട്ടാണ്, എനിക്കിഷ്ടമുള്ളൊരു തമിഴ് സോങ് കൂടിയാണ്. കരകാട്ടക്കാരൻ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ ആ പാട്ട് കൂടി ദേ എത്തുന്നു ഗിരിജ ചേച്ചിക്ക് കൂടി വേണ്ടി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനത്തെ അടിപൊളി പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് ആരാ കൂടെ? ഞാനാണ് കേട്ടോ, ഞാൻ ആയില്ലയാണ്. ഈ സമയം 12 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആകുമ്പോൾ നമുക്കടുത്ത കോളർ എത്തിയിരിക്കുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: മഹേശ്വരി
0: ചേച്ചിയാണ്. മഹേശ്വരി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
1: പേരക്കുട്ടിക്ക് ആടുജീവിതത്തിലൊരു പാട്ട് വേണം.
0: ആടുജീവിതത്തിലെ ഒരു പാട്ട് പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തായാലും വെച്ചരാം. എന്താ അവരുടെ പേരെന്താ? ആണോ? ഓക്കെ, അപ്പൊ ഇഷാൻ കുട്ടിക്ക് വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് എന്നെ ആടുജീവിതത്തിൽ നിന്ന് വെച്ചരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പോ നമ്മളെ വിളിച്ചത് മഹേശ്വരി ചേച്ചി ആയിരുന്നു, ചോദിച്ചത് പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതും ആടുജീവിതം എന്ന ആ ഒരു ക്ലാസിക് മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ, ഞാൻ അതിന്ന് വെച്ചുതരാം. അപ്പോ ദേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. അതാരാ ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, അശ്വിനിയാണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് മുട്ടക്കലിക്ക് എന്ന പാട്ടാണ്. അശ്വിനിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ച് സമയം ദേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ ഇൻസ്റ്റന്റ് പാട്ടിന് വേണ്ടിയിട്ട്. ഞാൻ വാർത്തയൊക്കെ കേൾപ്പിച്ച് പാട്ടൊക്കെ കേൾപ്പിച്ച് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തീവ്ര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് DGP രവിദാ ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. CBSE 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പരാതികളിലൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBSE ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മൂല്യനിർണയത്തിലുണ്ടായ പൊരുത്തക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ധർമ്മേന്ദ്രപ്രധാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പും അറിയിച്ചു. ഓൺസ്ക്രീൻ മാർക്കിംഗ് ഒരു ആധുനിക സംവിധാനമാണെന്നും ഇന്ത്യയിലെയും ലോകത്തെയും സർവകലാശാലകളും സ്ഥാപനങ്ങളും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെന്നും ധർമ്മേന്ദ്രപ്രധാൻ വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും മോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരായ സരിപുത്രരുടെയും മൌദ്ഗല്യാനയുടെയും അവശിഷ്ടങ്ങളാണിവ. ഭോപ്പാലിലെ രാജാഭോജ് വിമാനത്താവളത്തിൽ നിന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ അവ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നാളെ അവശിഷ്ടങ്ങൾ ന്യൂഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ അവ മംഗോളിയയിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ആദ്യമായി പാണക്കാട്ടെത്തിയ മുഖ്യമന്ത്രിയെ തങ്ങളും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. പെരുന്നാൾ ദിനത്തിൽ നടന്ന സന്ദർശനം 1 മണിക്കൂറോളം നീണ്ടു. തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ പാണക്കാടെത്താൻ സാധിച്ചതിലും തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്ന് സന്ദർശന ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, N ശംസുദ്ദീൻ, DCC പ്രസിഡന്റ് VS ജോയ്, നൌഷാദ് അലി MLA, മുനവരലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ എന്നിവരും പാണക്കാട്ട് എത്തിയിരുന്നു. ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രി ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയുമുണ്ടാകും. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. സിപിഎം പ്രവർത്തകരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 8 പേർ അറസ്റ്റിലായതായി അദ്ദേഹം അറിയിച്ചു. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുമായി തിരുവനന്തപുരത്തെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ഡിജിപി. കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. കേന്ദ്രസേനയുടെ സഹായത്തോടെ ഇഡി സ്വന്തം നിലയ്ക്കാണ് സുരക്ഷ ഒരുക്കിയതെന്നും ഡിജിപി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണ യോഗം നടത്തി. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേനാ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിശീലനകാലത്ത് നേടിയെടുത്ത അറിവുകൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. യുപിഎസ്സി ആദ്യമായി സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഉത്തരസൂചിക പുറത്തിറക്കി. കഴിഞ്ഞ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 31 വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രാതിനിധ്യങ്ങൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദിപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തി. കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൌലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. കവരത്തി മർക്കസ് പള്ളിയിൽ മുഹമ്മദ് റാഫി നുറാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം രാവിലെ നാട്ടിലെത്തിയത്. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട്ട് ഫറോക്കിലെ ജന്മനാട്ടിലെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഇന്ന് തുടക്കമാവും. ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നും 2000 നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂർ എത്തും. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷമാണ് നെയ്യാട്ടം ആരംഭിക്കുക. മാനന്തവാടി മുദ്രേഴിക്കാവിൽ നിന്ന് മുദ്രേഴി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചിരുന്നു. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. നോർവേ ചെസിൽ ലോക 1st നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ആർ പ്രജ്ഞാനന്ദ ടൂർണമെന്റിന്റെ 3rd റൌണ്ടിൽ 3 points നേടി. ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് അവസാന മത്സരത്തിൽ അലിറേസ ഫിറോസ്ജിയോട് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ 40 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പട്നയിലെ ഉമാനാഥ് ഗംഗാഘട്ടിൽ രാവിലെയുണ്ടായ ബോട്ടപകടത്തിൽ 3 പേർ മരിച്ചു. 4 പേരെ കാണാതായി. 7 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. CBSE 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർ മൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതിൽ പരിശോധിക്കുമെന്ന് DGP രവദ ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ.
5: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
6: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
5: അപ്പൊ കറണ്ട് ബില്ലിന്?
6: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
5: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
6: തീർച്ചയായും.
7: PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ട് പാടുന്നത് ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് വീണ്ടും ആരംഭിക്കാൻ പോവാണ്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സമയം കൃത്യം പറയുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 44 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് പാട്ടുകളെ വർത്താനമൊക്കെ ആയിട്ട് കൂടെയുണ്ട് ഞാൻ. യെസ്, നമുക്ക് അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോയാൽ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നേ എന്ന് നോക്കാം. ശ്രീകുമാറാണ് കൊല്ലംകോട് നിന്നും. അംശം സോങ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അംശം എന്റെ ഫേവറേറ്റ് ആണ്, കുറെ പേരുടെ ഫേവറേറ്റ് ആണ്. ആ ഒരു ഫേവറേറ്റ് സോങ് തന്നെയാണ് ശ്രീകുമാറും ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീകുമാറിന് വേണ്ടി തീർച്ചയായിട്ടും എക്സോ മാനിക്കിന്റെ MHR പാടിയിരിക്കുന്ന ആ ഒരു അംശം തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത്? മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ ആയിലി ചേച്ചി, ഞാൻ ചിറ്റൂരിൽ നിന്നും അഭിനയാണ്. ചിറ്റൂർ ഗേൾസ് സ്കൂളിൽ 8 പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ കമൽഹാസന് വേണ്ടിയിട്ട് മീശമാധവനിലെ കരിമിഴിക്കുരുവേ കണ്ടില്ല, യെസ് ആ പാട്ടാണ് കേട്ടോ അഭിനയക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അഭിനയക്കുട്ടിയുടെ അച്ഛന് വേണ്ടിയിട്ട് എന്തായാലും ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ ആ ഒരു പാട്ട് ഞാൻ വെച്ചു തരാതിരിക്കുമോ? ഇല്ല, അതേ ആ പാട്ട് അങ്ങ് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. ഒപ്പം തന്നെ ശ്രീകുമാർ ചോദിച്ചിരിക്കുന്ന അംശം കൂടി വരുന്നുണ്ടേ.

0: ലേഡി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനെ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSooryaghar.gov.in.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 12 മണി കഴിഞ്ഞാൽ 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലിയാണ്. യെസ് ഞാൻ മാത്രമല്ലത്, ഈ അടുത്തൊരാൾ കൂടെ എന്നോട് കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് കോളർ നമുക്ക് റെഡിയാണ്. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ
5: ഹലോ,
4: ഗുഡ് ആഫ്റ്റർനൂൺ.
5: ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഇതാരാണ്?
5: ഞാൻ കഞ്ചിക്കോടിൽ നിന്ന് ലസിജയാണ്.
4: രസിജ, രസിജ ചേച്ചി, നല്ല പേര്, കൊള്ളാട്ടോ. ഓക്കേ ചേച്ചി, പറയൂ, ഇനി ഏത് പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ വേണ്ടേ?
5: എനിക്ക് ഒരു രാത്രി കൂടി വിട വാങ്ങുവേ എന്നുള്ള പാട്ട്.
4: ആ പാട്ട് വേണം. സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ?
5: ഡെഡിക്കേറ്റ് എന്റെ രണ്ട് മക്കൾക്ക്, അവന്തിക, അനാമിക.
4: ഓക്കേ.
5: പിന്നെ ഭർത്താവ് പ്രിയേഷ്, പിന്നെ എല്ലാവർക്കും എന്റെ കമ്പനിയിൽ പണി ചെയ്യുന്ന
4: എല്ലാവർക്കും,
5: ചേച്ചിമാർക്കും, പിന്നെ എല്ലാവർക്കും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും.
4: ഓക്കേ, എല്ലാവർക്കും വേണ്ടി എന്തായാലും ഞാൻ പാട്ട് വെക്കാം. ആ പറയൂ.
5: എന്റെ മകൾ ഇപ്പൊ പ്ലസ് ടു പാസ്സായി, 90% മാർക്ക് ഉണ്ടായിരുന്നു.
4: ആണോ? കൺഗ്രാചുലേഷൻസ് പറയണം മോളോട് കേട്ടോ. നല്ലൊരു കോഴ്സ് തന്നെ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കാൻ പറയണം.
5: ആ,
4: മറ്റുള്ളവർ നിർബന്ധിക്കുന്നതിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം ചോയ്സ്, സ്വന്തം താല്പര്യം നോക്കി കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കാൻ പറയണം കേട്ടോ. ഓക്കേ ചേച്ചി, അപ്പൊ എന്തായാലും ആ പാട്ട് വെച്ചരാ. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് കഞ്ചിക്കോട് നിന്നും രസിജ ചേച്ചിയായിരുന്നു. നല്ല രസന്റെ പേര് പറയണേക്കാനായിട്ട്. അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെയും മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നു. ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നന്ദനയാണ്. നന്ദന ചോദിച്ചിരിക്കുന്ന പാട്ട് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ പാട്ടാണ്. ശരിക്കും അതിലെ നായകർ ആരാണ്? ഗായ്സ്, എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അതൊരിക്കലും ഒരു ജയസൂര്യയുടെ സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. പകരം രണ്ടുപേരങ്ങ് ബോംബെയിൽ നിന്നൊരു വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വണ്ടി ഇങ്ങ് എത്തുന്ന സമയത്ത് ആ സിനിമയുടെ കഥ മുഴുവൻ അങ്ങ് മാറുന്നു. പിന്നീട് അത് അവരുടെ സിനിമയാവാണ്. അത്രയും അടിപൊളി കോമഡിയുള്ള അടിപൊളി സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. ആ ഒരു സിനിമയിലെ പാട്ടാണ് നന്ദന ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നന്ദനയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: അതെ, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ ദേ നമുക്ക് അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോയാലോ. ആരാണ് അടുത്തതായിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത്? ഇനി നോക്കുകയാണെങ്കിൽ മനോജ് ചേട്ടനാണ് കൊപ്പത്ത് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട്. അടി പെണ്ണെ എന്ന ഒരു തമിഴ് ട്രാക്കാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് കൂടിയാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യാറുണ്ട് ആ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും മനോജന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്നൊരു പാട്ട് താമരക്കിളി പാടുന്നു എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെയാണ്. പക്ഷേ ഈ മെസ്സേജ് അബി താമരക്കിളി പാടുന്നു എന്ന് പറയുന്ന പാട്ട് വയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. വന്ന ആളുടെ പേരൊന്നുമില്ല, അയച്ചിരിക്കുന്ന ആളുടെ പേരൊന്നുമില്ല. ഗായ്സ് ഇത് അബി അല്ല കേട്ടു, ഇതായില്ലയാണ്. എല്ലാവരും വിളിച്ചിട്ട് അഭിരാമി അഭിരാമി എന്നാണ് ചോദിക്കുന്നത്. അഭിരാമി അല്ല, ആയില്ലയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും പേരൊന്നും പറയാതെ എന്റെ പേരും തെറ്റിച്ച സ്ഥിതിക്ക് പാട്ട് പക്ഷെ ഞാൻ തരും ഗായ്സ്. എന്ത് ചെയ്യാനാണ്, എന്റെ നല്ല മനസ്സല്ലേ. അപ്പൊ എന്തായാലും പേരില്ലാത്ത ആ ഒരാൾക്ക് ഇനി താമരക്കിളി പാടുന്നു എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ തന്നെ മനോജ് ചേട്ടൻ ചോദിച്ചിരിക്കുന്ന അടി പെണ്ണെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് കൂടി എത്തുന്നു. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: അങ്ങനെ മനോഹരമായൊരു പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരികെ എത്തുമ്പോഴേ സമയം ദേ 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ടാ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാല്ലേ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ ആയിലി ചേച്ചി, ഞാൻ ചിറ്റൂരിൽ നിന്നും വിമൽകുമാറാണ്. എൻ്റെ അമ്മ ഉമാ മഹേശ്വരിക്ക് വേണ്ടി ഡ്രീംസ് മൂവിയിൽ നിന്നും മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്ന സോങ് വെക്കാമോ? എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഫേവറേറ്റ് സോങ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് എത്തിയിരിക്കുന്നത്. വിമൽകുമാറിൻ്റെ മെസ്സേജാണ്. വിമൽകുമാറിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പാട്ട് പിന്നെ ഞാൻ തരാതിരിക്കുമോ? എന്തായാലും തന്നിരിക്കും. ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജോസ് മാഷാണ്. 14ാം രാവുദിച്ചത് ഇന്ന് തുടങ്ങുന്ന പാട്ടാണ് ജോസ് മാഷ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജോസ് മാഷിനുള്ള പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. നല്ല നല്ല പാട്ടുകൾ ദേ വരാൻ പോവാണ്. നമുക്ക് കേട്ട് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: 14-ാം റാവ് ഉദിച്ചത് എവിടെയാണ്? അതായിരുന്നു നമ്മൾ ചോദിച്ചു തുടങ്ങിയല്ലേ. യെസ്, അപ്പൊ നല്ലൊരു പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ തിരികെ തിരികുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുമ്പോഴുണ്ടല്ലോ, കൃത്യം പറയുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാൽ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും ബാലൻ ചേട്ടൻ.
1: ബാലൻ ചേട്ടാ, പറയൂ, ഏത് പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് വേണ്ടേ?
2: എനിക്ക് ഷൈഫുദ്ദീൻ കൊഴിഞ്ഞാമ്പാറ, ഹസീന ചേച്ചി, ഷക്കീൽ ചേച്ചി, അക്ബറിക്ക, ബഷീരിക്ക, എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം.
1: ഓക്കെ ബാലൻ ചേട്ടാ, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ട് വെച്ചുതരാം. അപ്പോ ദേ, ഒപ്പം മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നുണ്ട്. വിനോദേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. സന്തോഷ കന്നീരെ എന്ന് പറയുന്ന പാട്ടാണ്. ഉയരെ എന്ന് പറയുന്ന സിനിമയിൽ, നമ്മുടെ ഷാറുഖ് ഖാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമയിലെ AR റഹ്മാന്റെ സംഗീതത്തിൽ വന്ന മനോഹരമായ ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ദേ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ ദേ അടുത്ത പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ആർക്കൊക്കെ വേണ്ടിയാണ് വരാനായിട്ട് പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ സുനിൽകുമാർ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. കന്മദം എന്ന സിനിമയിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന പാട്ടാണ് സുനിൽകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേർന്ന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ടങ്ങ് വരാൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ ദിവ്യ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. കോട്ടായിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് കൂടി ദിവ്യ

ഇന്നത്തെ ഇൻസ്റ്റന്റ് പാർട്ടിൽ നിന്ന് എനിക്ക് ദീ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആവുന്നുണ്ട്. അപ്പോ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. വീണ്ടും ഞാൻ ഇതുവഴി നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരാം. ഇന്ന് പാട്ട് കിട്ടാത്ത ആരും വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും അടുത്ത ഡേ നിങ്ങൾക്കുള്ള പാട്ട് കിട്ടും. ഇപ്പോ ദേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുണ്ട്. എന്നെ പറഞ്ഞു വിട്ട് വേണം, കൃത്യം 2 മണിയാകുന്ന സമയത്ത് അഭിരാമി ഓർമ്മയിൽ ഉണരും ഗാനമായിട്ട് എത്തും. അതിനുശേഷം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സുനിലും ഡോക്ടർ അഹല്യായിട്ട് എത്തുന്നുണ്ട്. അതിനുശേഷം 4 മണിയാകുന്ന സമയത്ത് കുറെ ടിപ്സുമായിട്ട് 360 ഡിഗ്രിയുമായിട്ട് പിന്നെയും ഞാൻ ഇവിടേക്ക് ഓടി വരുന്നതാണ്. അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ അങ്ങ് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്തായാലും ഇതുവഴി വരും ഇന്ന് പ്രതീക്ഷയിൽ. ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: നമസ്കാരം. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് നമ്മള് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളില് ചില പഴയ പെരുന്നാൾ പാട്ടുകളാണ് കേൾക്കാനായിട്ട് പോകുന്നത്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ പാട്ടിന്റെ പെരുന്നാളാണ്. ആദ്യം സഞ്ചാരി എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്. 1981 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദാസേട്ടനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾക്ക് ഈണം ഒരുക്കിയിട്ടുള്ളത്. യൂസഫ് അലി കേച്ചേരി എഴുതി കൊടുത്ത വരികൾക്ക് ദാസേട്ടൻ കമ്പോസ് ചെയ്ത് ദാസേട്ടൻ തന്നെ പാടിയ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെരുന്നാൾ സ്പെഷ്യൽ ഗാനങ്ങളാണ്, പഴയ പെരുന്നാൾ പാട്ടുകളാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാനായിട്ട് പോകുന്നത്.

1966 പുറത്തിറങ്ങിയ നല്ലവനായ കള്ളന്റെ കഥ പറഞ്ഞ ഒരു സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമ. ധനികരായിട്ടുള്ള ആളുകളിൽ നിന്ന് പണമെല്ലാം മോഷ്ടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്ത് അരിയില്ലാത്തവർക്ക് അരി വാങ്ങിക്കൊടുത്ത കായംകുളം കൊച്ചുണ്ണിയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ഐതിഹ്യങ്ങളും ചരിത്ര കഥകളും പറയുന്ന ഒരു വീരപുരുഷനായിട്ടാണ് കായംകുളം കൊച്ചുണ്ണിയെ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലിറങ്ങിയ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞ സിനിമയാണ് 1966 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണി. പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതി, ബി എ ചിദംബരനാഥ് സംഗീത സംവിധാനം നിർവഹിച്ച് കെ ജെ യേശുദാസ് കായംകുളം കൊച്ചുണ്ണി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ് ഇനി.

മാപ്പിള പാട്ടുകൾ അല്ലെങ്കിൽ പെരുന്നാൾ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മൊഞ്ചത്തിയാണ് അംബിക. അംബികയും സിൽക്ക് സ്മിതയും സംഘവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒപ്പന പാട്ട്. അതിൽ ആ ഒപ്പനയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ പകരാൻ വേണ്ടി പപ്പുച്ചേട്ടനും കുഞ്ചനും ഒക്കെ എത്തി. വില്ലനായിട്ട് ബാലൻ കെ നായർ എത്തിയ സിനിമ എക്കാലത്തെയും ഹിറ്റ് ഗാനമാണ്, എക്കാലത്തെയും ഹിറ്റ് സിനിമയാണ് അങ്ങാടി എന്ന സിനിമയും ആ സിനിമയിലെ ഈ ഒരു പാട്ടും. സുശീലാമ്മ പാടിയ പാട്ടാണ് ശ്യാമിൻ്റെ മ്യൂസിക്, ബിച്ചു തിരുമലയുടെ വരികൾ.

ഐ വി ശശി സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലെ ഗാനത്തിലേക്കാണ് ഇനി. 1921 എന്നാണ് ഈ സിനിമയുടെ പേര്. 1988 റിലീസ് ചെയ്ത 1921 പാട്ടിലേക്ക് മോൻകുട്ടി വൈദ്യരുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. നൗഷാദ് എന്ന ഗായകനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മുടിമിനുക്കി മുത്തോട് മുത്തു വെച്ച വളകിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലി. ഈ വരികളിലെ ഗാനരചന വയലാറാണ്. സംഗീതം ജി ദേവരാജൻ മാഷ്. മാധുരിയമ്മയാണ് കടൽപാലം എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. 1969 പിറന്ന ആ ഗാനമാണ് ഇനി

എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായം എന്ന സിനിമയിൽ കുറേ നല്ല ഗാനങ്ങളുണ്ട്. 1964 ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, എ പി കോമളയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് സോങ് ആണ്, കല്യാണ രാത്രിയിൽ എന്ന പാട്ട്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കുട്ടിക്കുപ്പായം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ലീലയാണ്. പ്രേംനസീറും മധുവും അംബികയും ഷീലയും ഒക്കെ അഭിനയിച്ച ചിത്രം. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ബാബുക്ക ഈണം പകർന്ന് കുട്ടിക്കുപ്പായത്തിലെ മറ്റൊരു ഗാനത്തിലേക്ക്.

1960 ഉമ്മ എന്ന ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ആ സിനിമയില് പാലാണ് തേനാണൻ കൽപ്പിലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ബാബുക്കേടിയിലും ഭാസ്കരൻ മാഷിന്റെ വരികൾ, എ എം രാജയുടെ വ്യത്യസ്തമായ ശബ്ദത്തിൽ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ എന്ന വരികൾ യൂസഫ് അലി കേച്ചേരി എഴുതി. യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹം സംവിധാനം ചെയ്ത മരം എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, കെ ജെ യേശുദാസിന്റെ ആലാപനം.

മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലേക്കാണ്. ഇനി ഈ ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള കുറ്റിലക്കടവ് എന്ന സ്ഥലത്താണ്. അവിടെ ചിത്രീകരിച്ച ബാബുക്ക ഈണം പകർന്ന മാണിക്യ പൂമുത്ത് എന്ന ഗാനം 1968 പുറത്തിറങ്ങിയ സ്വർണ മത്സ്യം എന്ന ചിത്രത്തിലേതാണ്. മങ്കമ്പു ഗോപാലകൃഷ്ണന്റെ വരികളാണ്, ദാസേട്ടനാണ് ആലപിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം വീണ്ടും കുട്ടിക്കുപ്പായം എന്ന സിനിമയിലേതാണ്. എം കൃഷ്ണൻനായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിലൊരു എവർഗ്രീൻ റൊമാൻറ്റിക് സോങ് ആണ് പുള്ളി മാനല്ല മയിലല്ല എന്ന പാട്ട്. എല്ലാ ഈശ്വരിയുടെ ആലാപനത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഒരു ക്ലാസിക് സിനിമയാണ് കുട്ടിക്കുപ്പായം എന്ന ചിത്രം. എം എസ് ബാബുരാജിൻ്റെ സംഗീതം, ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ.

കുറേ നല്ല പഴയ പെരുന്നാൾ ഗാനം എന്ന് തോന്നിപ്പിക്കുന്ന, മാപ്പിളം പാട്ടുകൾ എന്ന് തോന്നിപ്പിക്കുന്ന മലയാള സിനിമയിൽ ഇറങ്ങിയ കുറേ പാട്ടുകളാണ് നമ്മൾ കേട്ടുകേട്ട് വന്നത്. അവസാന ഗാനം ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്, അഗ്നി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയമ്മ പാടിയ ഗാനം. 1978 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ശകുന്തല രാജേന്ദ്രന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. മുല്ലപ്പൂമണം വീശും മുഞ്ചത്തി പുതുമാറി, കൈതപ്പൂം കാറ്റ് വരുന്നേ, മൈലാഞ്ചി ചോപ്പ് വരുന്നേ, ഇങ്ങനെയാണ് വരികൾ തുടങ്ങുന്നത്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
7: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെ ഉണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളിൽ പലരെയും വിട്ടുമാറാതെ അലട്ടുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്, ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. എന്താണെന്നറിയോ? സൈനസൈറ്റിസ്. എനിക്ക് സൈനസൈറ്റിസ് ഉണ്ട് എന്ന് പലരും പറയും, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സത്യത്തിൽ എന്താണ് ഈ സൈനസ് നിങ്ങൾക്കറിയാവോ? പറഞ്ഞുതരാം. നമ്മുടെ തലയോട്ടിയിലെ എല്ലുകൾക്കിടയിലുള്ള വായു നിറഞ്ഞ ചെറിയ അറകളെയാണ് സൈനസുകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ അറകൾ നമ്മുടെ തലയുടെ ഭാരം കുറയ്ക്കാനും നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ഈർപ്പവും ചൂടും നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻഫെക്ഷനോ അലർജിയോ കാരണം ഈ അറകളിൽ കഫം കെട്ടിക്കിടന്ന് നീർവീക്കം ഉണ്ടാകുമ്പോഴാണ് അതിനെ സൈനസൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ സൈനസൈറ്റിസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു സാധാരണ ജലദോഷമാണെന്ന് കരുതിയിട്ട് പലരും ചികിത്സിക്കാനൊക്കെ വൈകിക്കാറുണ്ട്. പക്ഷേ ഇത് വിട്ടുമാറാതെ തലവേദനയിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും മറ്റ് അസ്വസ്ഥതകളിലേക്കും ഇത് നയിക്കും. ഈ സൈനസൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ജലദോഷത്തിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ വളരെ വിശദമായിട്ട് സംസാരിക്കാം. മഞ്ഞുകാലമൊക്കെ തുടങ്ങുമ്പോൾ പലർക്കും ഇത് സാധാരണയായിട്ട് വരാറൊക്കെ ഉണ്ട്, ഈ സൈനസൈറ്റിൻ്റെ പ്രശ്നങ്ങളും തലവേദനയും മൂക്കടപ്പും ഒക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, കൂടുതൽ കാര്യങ്ങൾ പറയാം സൈനസൈറ്റിനെ കുറിച്ച്. സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൈനസൈറ്റിസ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ അഹല്യയിലൂടെ.

0: Ahilya. Let's talk about health.
1: Welcome back. ഈ സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ സ്വയം തിരിച്ചറിയാം? പറഞ്ഞുതരാം. ഇതിന്റെ ലക്ഷണങ്ങളിലെ പലപ്പോഴും ജലദോഷത്തിന് സമാനമാണെങ്കിലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണെന്നറിയോ? മുഖത്തെ വേദനയും ഭാരം, ഈ കണ്ണിന് താഴെയും നെറ്റിയിലും മൂക്കിന് രണ്ട് വശത്തും മൂക്കിന്റെ രണ്ട് സൈഡിലും കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, കുനിയുമ്പോൾ ഈ വേദന കൂടുന്നത് സൈനസൈറ്റിസിന്റെ പ്രധാന ലക്ഷണമാണ്. പിന്നെ തലവേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന കഠിനമായ തലവേദന ഉണ്ടല്ലോ, അതും സൈനസൈറ്റിന്റെ ലക്ഷണമായിരിക്കും. പിന്നെ മൂക്കടപ്പും മഞ്ഞ നിറത്തിലുള്ള കഫവും, മൂക്കിൽ നിന്ന് വരുന്ന കഫത്തിന് മഞ്ഞയോ പച്ചയോ നിറമാണെങ്കിൽ മനസ്സിലാക്കാം സൈനസൈറ്റിസ് ഉണ്ടെന്ന്. പിന്നെ മണം തിരിച്ചറിയാനായിട്ട് പ്രയാസമായിരിക്കും, ഭക്ഷണത്തിന്റെ രുചിയും മണവും അറിയാനായിട്ട് കഴിയാതെ വരുമ്പോഴും സൈനസൈറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപൂർവമായിട്ട് നമ്മുടെ മുകളിലത്തെ നിരയിലെ പല്ലുകൾക്ക് വേദന അനുഭവപ്പെടും, രാത്രിയിൽ കൂടുന്ന ചുമയും മറ്റൊരു ലക്ഷണമാണ്. അപ്പോൾ സൈനസൈറ്റിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്, പെട്ടെന്ന് വന്നു മാറുന്ന അക്യൂട്ട് സൈനസൈറ്റിസും 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ക്രോണിക് സൈനസൈറ്റിസും. ഈ അലർജി ഉള്ളവരിലും മൂക്കിന്റെ പാലത്തിന്റെ വളവുള്ളവരിലും ഇത് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി ഇത് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു തരട്ടെ. ഒന്ന്, ആവി പിടിക്കുക. ഈ സൈനസൈറ്റിസിന് ഏറ്റവും നല്ല മരുന്നാണ് ഈ ആവി പിടിക്കുന്നത്. ഇത് അറകളിൽ, ഈ ഒരു അറകളിൽ കെട്ടിക്കിടക്കുന്ന കഫം അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കും. പച്ചമഞ്ഞളോ തുളസി ഇലയോ ഇട്ട വെള്ളത്തിൽ ആവി പിടിക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കണേ. ശരീരം ഹൈഡ്രേറ്റ് ആയിരുന്നാൽ കഫം കട്ടികൂടാതെ ഇരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ചുള്ള തടവൽ. മുഖത്ത് വേദനയുള്ള ഭാഗങ്ങളിൽ ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ച് അമർത്തുന്നത് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ മൂക്കിനുള്ളിലെ അഴുക്കും കഫവും നീക്കം ചെയ്യാനായിട്ട് ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നതും നല്ലതാണ്. പിന്നെ ഉറങ്ങുന്ന രീതി ശ്രദ്ധിക്കണം. ഉറങ്ങുമ്പോൾ തല അല്പം ഉയർത്തി വെച്ച് ഉറങ്ങുന്നത് മൂക്കടപ്പ് കുറയ്ക്കാനായിട്ടും സഹായിക്കും. കാറ്റും പൊടിയൊക്കെ ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് വില്ലനായിട്ട് മാറാറുണ്ട്. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പൊടിയും അലർജിയും ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഉള്ളിൽ ചെല്ലുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സൈനസൈറ്റിസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഈ സ്വയം ചികിത്സ കൊണ്ട് മാത്രം സൈനസൈറ്റിസ് മാറുമോ? ചിലപ്പോൾ മാറണമെന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കാണണം. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്?

ഒന്ന്, ഈ ലക്ഷണങ്ങളൊക്കെ, ഈ സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളൊക്കെ ആവി പിടിച്ചിട്ട് മാറുന്നില്ല, ഒരു 10 ദിവസമായിട്ട് മാറുന്നില്ല എങ്കിൽ, കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറെ കാണണം. പിന്നെ കഠിനമായിട്ടുള്ള പനി, അസഹനീയമായിട്ടുള്ള തലവേദനയൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണണം. കണ്ണിന് ചുറ്റും നീർവീക്കമോ കാഴ്ചയിൽ മങ്ങലോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിലും ഡോക്ടറെ കാണുക. പിന്നെ ആവർത്തിച്ച് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. ഈ ആൻറ്റിബയോട്ടിക്കുകളോ സ്പ്രേകളോ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. മൂക്കിൻ്റെ പാലത്തിലുള്ള വളവ് അല്ലെങ്കിൽ പോളിപ്സ് എന്നിവ കാരണമാണ് സൈനസൈറ്റിസ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ചെറിയ സർജറിയൊക്കെ വേണ്ടിവരും അത് ക്ലിയർ ആക്കാനായിട്ട്. ഈ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇതിനൊരു പരിധിവരെ തടയാനായിട്ട് പറ്റും. തണുത്ത ആഹാര സാധനങ്ങൾ, ഐസ്ക്രീം എന്നിവ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ യോഗ, പ്രാണായാമം, ഇതൊക്കെ നമ്മുടെ ശ്വസന പ്രക്രിയ സുഗമമാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ ഹലിലൂടെ സൈനസൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ടുകയും

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: 360 ഡിഗ്രി. നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ആഹാരമാണ് ഏറ്റവും വലിയ ഔഷധം ഇന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. എന്നാൽ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും എന്താണ്, ഒരു അസുഖമായി മാറാറുണ്ട്, രോഗങ്ങളിലേക്ക് വഴിവെക്കാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്നതാണ് ശരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം കേട്ടോ. അതായത് ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഉള്ളിൽ വരുന്നത് ശരിക്കും വളരെ കഷ്ടപ്പാടും പട്ടിണിയൊക്കെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥത്തിലുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ വിഭവങ്ങൾ കൃത്യമായ അളവിൽ കഴിക്കുന്നതാണ് ഏറ്റവും ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ഡയറ്റ് എന്നുള്ളത്. ഈ വിദേശത്ത് നിന്ന് വരുന്ന വില കൂടിയ സാധനങ്ങൾക്ക് പിന്നാലെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നല്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള വിഭവങ്ങൾ എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ശരിയായ ഭക്ഷണ രീതി എന്താണ്, നിങ്ങളെ ശരിക്കും ശാരീരികമായിട്ടും മാത്രമല്ല മാനസികമായിട്ടും ഉണർവുള്ളവരാക്കുന്നുള്ളതാണ്. അപ്പോൾ വെറും ടിപ്സുകൾ എന്നതിലുപരിയായിട്ട് ഇതൊരു നല്ല ജീവിതശൈലിയായിട്ട് ഇങ്ങനെ മാറ്റാം ഇന്ന് നമുക്ക് ഇന്നത്തെ 360 ഡിഗ്രിയിലൂടെ കേൾക്കാം. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്, പ്ലേറ്റിലെ വിഭവങ്ങളുടെ അളവിൽ നിന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

ഹീറ്റിംഗ് ആൻഡ് ഈസി ഡയറ്റ് ടിപ്സ്. യെസ്, ഇനി 360 ഡിഗ്രിയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. അപ്പോ ടിപ്സുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. ഈ പ്ലേറ്റ് നമുക്ക് പകുതിയാക്കിയാലോ, ദ ഹാഫ് പ്ലേറ്റ് റൂളിനെ പറ്റിയിട്ട്. അതല്ലാതെ പ്ലേറ്റിനെ മുറിച്ച് പകുതിയാക്കുന്ന പരിപാടിയല്ല. ഓക്കെ, ദ ഹാഫ് പ്ലേറ്റ് റൂൾ എന്താ സംഭവം? അതായതുണ്ടല്ലോ, ഈ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ ഒരു ഹാഫ് പ്ലേറ്റ് റൂൾ എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങളുടെ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം എന്ത് ചെയ്യണം? പച്ചക്കറികൾ പഴങ്ങളും കൊണ്ട് നല്ല രീതിയിൽ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി വരുന്ന പകുതിയിൽ മാത്രം എന്ത് ചെയ്യുക? ചോറും പ്രോട്ടീൻ അടങ്ങിയ വിഭവങ്ങളും, അതായത് മീൻ, മുട്ട, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു കാര്യം ഉൾപ്പെടുത്താം. ഇത് അമിതമായിട്ട് ചോറ് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പച്ചക്കറികൾ സാലഡ് രൂപത്തിലോ അല്ലെങ്കിൽ അധികം വേവിക്കാത്ത തോരൻ രൂപത്തിലോ കഴിക്കുന്നത് അതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ഫൈബർ, നാരുകൾ അല്ലെ. അപ്പൊ നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യും? വിശപ്പ് പെട്ടെന്ന് കുറയ്ക്കാനും ദഹനം സുഗമമാക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് മലയാളികളാണ്, അരിയില്ലാതെ ഒരു കാര്യം നമുക്ക് നടക്കില്ല, ചോറില്ലാതെ ഒരു കാര്യം നടക്കില്ല. പക്ഷെ അതിലും നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം, ഈ വെളുത്ത അരിക്ക് പകരം എന്ത് ചെയ്യാം? തവിടുള്ള അരിയോ അല്ലെങ്കിൽ മില്ലറ്റുകളോ അല്ലെങ്കിൽ ഈ പുൽവർഗ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും കൂടുതൽ ഗുണകരമായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് ചെയ്യുക? ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വ്യായാമം പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ്. പക്ഷെ വ്യായാമം വേണ്ട എന്ന് ഞാൻ പറയില്ല, വേണം, ആവശ്യമുള്ളൊരു പരിപാടിയാണ്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ പതുക്കെ ചവച്ചരച്ച ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യും? വയറ് നിറഞ്ഞെന്ന സന്ദേശം തലച്ചോറിൽ എത്താൻ കൂടി സഹായിക്കുന്നതാണ്. അപ്പം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഒന്ന്. ഇനി നമുക്ക് കുറച്ച് വെളുത്ത ശത്രുക്കളുണ്ട്. അതാണ് ഈ വെളുത്ത ശത്രുക്കൾ, കുറച്ച് വൈറ്റ് എനിമീസ്. നോക്കിയാലും കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിലൊരു പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: നമ്മുടെ ആരോഗ്യത്തിന്റെ മൂന്ന് പ്രധാന ശത്രുക്കൾ ആരൊക്കെയാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ മൂന്ന് ശത്രുക്കൾ, പ്രധാനപ്പെട്ട മൂന്ന് ശത്രുക്കൾ. ഒന്ന് മൈദ, രണ്ട് പഞ്ചസാര, മൂന്ന് ഉപ്പ്. ഈ മൂന്ന് പേരും ശരിക്കും പറയുകയാണെങ്കിൽ ശത്രുക്കളാണ് കേട്ടോ. ഇവ മൂന്ന് വെളുത്ത നിറത്തിലുള്ളവയാണ് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ വെള്ള ശത്രുക്കൾ എന്നും വെളുത്ത ശത്രുക്കൾ എന്നും കേട്ടോ. മൈദ ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അതെന്താണ്, ശരീരത്തിൽ കൊഴുപ്പടിയാണ് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അമിത ഉപയോഗം എന്തായിരിക്കും, പ്രമേഹത്തിലേക്കും അമിതവണ്ണത്തിലേക്കും നയിക്കും. കൂടാതെ തന്നെ ഈ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയോ തേനോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എങ്കിലും അവയുടെ അളവും എന്ത് വേണം നിയന്ത്രിക്കണം നല്ലതാണെന്ന് പറഞ്ഞ് വാരിക്കൂരിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതേ പണി തന്നെയാണ്. ഒരു പരിധി വരെ ഇത് രണ്ടുമാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക, അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ്, ഉപ്പ് അമിതമായാൽ അത് രക്തസമ്മർദ്ദത്തിന് കാരണമാവും. ഇപ്പോൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് മുകളിൽ വീണ്ടും ഉപ്പ് തൂകി കഴിക്കുന്ന ഒരു ശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അതുപോലെ തന്നെ അച്ചാറുകൾ, പപ്പടം എന്നിവയിൽ ഉപ്പിന്റെ അളവും എന്ത് വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മൂന്ന് വെള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കുന്നത് തന്നെ പകുതി ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും, എന്നാൽ പോലും പതുക്കെ ഇതൊരു ശീലമാക്കിയാൽ എന്താ, നിങ്ങളുടെ ശരീരം കാണിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ അത്ഭുതപ്പെടുത്തും. നമ്മൾ തന്നെ ഷോക്കായിപ്പോ, ഏ ഞാൻ തന്നെയാണോ, എന്റെ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ, നമുക്ക് തന്നെ ഫീൽ ചെയ്യും. സോ അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, മൈദ, പഞ്ചസാര, ഉപ്പ്, ഇതിലൊരു കൺട്രോൾ അത്യാവശ്യമാണ്. ഇനി സ്മാർട്ട് ആവണ്ട് നിങ്ങൾക്ക്, സ്മാർട്ട് ആവാനായിട്ട് ഈസി വഴി പറഞ്ഞുതരാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡന്റ് വിദ്യാഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വെള്ളം കൂടി നമ്മളെ സ്മാർട്ടാക്കും, അറിയോ നിങ്ങൾക്ക്? അതായതുണ്ടല്ലോ, ധാരാളം വെള്ളം കുടിക്കുക എന്നത് ലളിതമായ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പലരും ഇത് കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ദിവസവും കുറഞ്ഞത് എന്ത് വേണം? ഒരു 8 അല്ലെങ്കിൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും എന്ത് വേണം? കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ശരീരത്തിന്റെ വിഷാംശങ്ങൾ പുറന്തള്ളാനായിട്ട് സഹായിക്കും. കൂടാതെ തന്നെ ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയേക്കൂ. ആ രീതി കറക്റ്റായ ഒരു രീതിയല്ല. നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യത്തിന് വേണ്ട ഒരു ഐറ്റം എന്താ? വെള്ളമാണ്. അപ്പം അത് നല്ല രീതിയിൽ കുടിക്കണം. അതുപോലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അമിതമായിട്ട് നിങ്ങളെ ആഹാരം കഴിക്കുന്നത് തടയാൻ കൂടി സഹായിക്കുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ഈ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ മധുരപാനീയങ്ങൾക്ക് പകരമുണ്ടല്ലോ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ കരിക്കിന്റെ വെള്ളം, അതൊക്കെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനി നിങ്ങൾ വളരെ ബിസിയാണ്, ബിസിയോട് ബിസിയാണ്, വെള്ളം കുടിക്കാൻ പോലും മറന്നു പോകുന്നുണ്ടെങ്കിൽ ഫോണിൽ എന്ത് ചെയ്യുക, ഫോൺ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരാളല്ലേ, അപ്പൊ ഫോണിൽ റിമൈൻഡർ വെക്കുക, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ഇരിക്കുന്നതിന് തൊട്ടടുത്തൊരു വെള്ളം കുപ്പി വെക്കുക, അതൊക്കെ നമ്മളെ ഒന്നും കൂടി വെള്ളം കുടിക്കാനായിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നത് വഴി ക്ഷീണം മാറാനും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും അതുമൂലം നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഹെൽത്തി സ്നാക്കിംഗ് ആവാം അല്ലെ, ലഘുഭക്ഷണങ്ങളെ കുറിച്ച് പറയാം. കേൾക്കാൻ നമുക്ക് മനോഹരമായ ഒരുപാട് വിശേഷം.

0: 360 degree.
1: അപ്പോൾ 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഹെൽത്തി ഈറ്റിംഗ് ആൻഡ് ഈസി ഡയറ്റ് ടിപ്സ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ, വൈകുന്നേരം നമുക്ക് ചായക്ക് ഇപ്പം പലഹാരം നിർബന്ധമല്ലേ. അതെ, വൈകുന്നേരത്തെ ചായയും പലഹാരം ഇല്ലെങ്കിലും ഒരു സുഖമില്ലാത്തവരാണ് നമ്മൾ മലയാളികൾ. ഈ വൈകുന്നേരം ചായക്കൊപ്പം എണ്ണ പലഹാരങ്ങൾ ഉണ്ടല്ലോ, കഴിക്കുന്നത് മലയാളികളുടെ ഒരു ശീലമാണ്. എന്നാൽ ഈ ഒരു സമൂസ അതുപോലെ വടയൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്ര നല്ല പരിപാടിയല്ല. പകരമായിട്ട് നമുക്ക് എന്ത് കഴിക്കാം? ഈ കടലയോ പയറോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ, അതൊക്കെ കുറച്ച്, ഈ നട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാരിക്കൂരി കഴിക്കരുത് കേട്ടോ. വളരെ കുറേ മാത്രമേ കഴിക്കാൻ പാടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അതൊക്കെ കഴിക്കുന്നത് എന്താണ്, വിശപ്പ് മാറാനും പ്രോട്ടീനും ലഭിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഫ്രൂട്ട് സലാഡുകൾ മികച്ചൊരു ലഘുഭക്ഷണമാണ്, അത് നമുക്ക് കഴിക്കാം. എന്നാൽ അതിലൊന്നും എന്ത് ചേർക്കരുത്, പഞ്ചസാരയോ ക്രീമോ ഒന്നും ചേർക്കാതിരിക്കാം. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ പിന്നെ അത് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് അതുവഴി കിട്ടില്ല. അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റുകൾക്ക് പകരം വറുത്ത നിലക്കടലയോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളൊക്കെ പരീക്ഷിക്കുന്നതാണ് നല്ലത്. പട്ടിണി കിടക്കുന്ന ഒരു പരിപാടിയല്ല ഡയറ്റ്, മറിച്ച് എന്താ, ഇടവേളകളിൽ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഈ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ടും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഈ പുറത്തു പോകുന്ന സമയത്ത് കയ്യിൽ എപ്പോഴും ഒരു ആപ്പിളോ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കരുതുന്നത് ഈ ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ നിന്ന് നല്ലപോലെ കുറയ്ക്കും. സ്മാർട്ടായിട്ട് ലഘുഭക്ഷണം കഴിച്ചാൽ അനാവശ്യമായിട്ടുള്ള കാലറി ശരീരത്തിൽ എത്തുന്നതും നമുക്ക് അതുവഴി തടയാൻ പറ്റും. ഇനി രാത്രി ഭക്ഷണം ഉറക്കും, ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ നമുക്ക് എന്തായാലും കേൾക്കാട്ടോ ഒരു പാടിന് ശേഷം.

0: 360 degree.
1: രാത്രിയിലെ ഭക്ഷണം എപ്പോൾ കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് കഴിക്കുന്നു എന്നതും, അല്ലെ? ഈ ഉറങ്ങുന്നതിന് മുൻപ് കുറഞ്ഞത് 2 മണിക്കൂർ മുൻപെങ്കിലും എന്ത് വേണം നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. രാത്രിയിൽ ഈ ചോറ് പോലെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക, ഈ ചപ്പാത്തിയോ കഞ്ഞിയോ അല്ലെങ്കിൽ വല്ല പച്ചക്കറികളോ ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പരിപാടി. അതുപോലെ തന്നെ ഉണ്ടല്ലോ, രാത്രിയിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും, നമ്മുടെ ശരീരഭാരം കൂടാനായിട്ട് അതൊരു കാരണമായിട്ടും വരും. ലഘുവായ രാത്രി ഭക്ഷണം എപ്പോഴും സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് നൽകും. അപ്പൊ ഭക്ഷണം കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കൂട്ടോ. പകരം എന്ത് വേണമെന്നറിയോ, ഫുഡ് കഴിച്ചതിന് ശേഷം 10 മിനിറ്റ് വീടിനുള്ളിൽ തന്നെ ഒന്ന് നടക്കാനായിട്ട് നോക്കാം. അപ്പൊ അത് നിങ്ങളുടെ ആ ഡൈജഷനെ നല്ല രീതിയിലാക്കുന്നുള്ളതാണ്. അപ്പൊ നല്ല ഉറക്കം ശരീരത്തിലെ മെറ്റബോളിസത്തെ, വിശപ്പിനെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണവും കൃത്യമായ ഉറക്കവും ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ എപ്പോഴും ഉന്മേഷവാന്മാരായിരിക്കും, അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നോക്കാം.

0: 360 degree.
1: വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ആയിലയാണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്താ സംഭവം? ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇത്, മനസ്സ് കൊടുത്ത് കഴിക്കുക അല്ലേ. ഇന്നത്തെ കാലത്ത് പലരും എന്തെങ്കിലും ടി വി മൊബൈൽ അതൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവല്ലേ. ഇത് നിങ്ങൾ എത്രത്തോളം കഴിക്കുന്നു എന്ന് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. അത് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഭക്ഷണത്തിന്റെ രുചിയും ഗന്ധവും അറിഞ്ഞു വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭക്ഷണത്തോട് ഒരു ആദരവ് കാണിക്കേണ്ട ആവശ്യമില്ലേ. ഓരോ ഉരുളയും നന്നായി ചവച്ചരച്ച് കഴിക്കാം. ഇതെന്ത് ചെയ്യും, ഉമിനീർ ഭക്ഷണവുമായിട്ട് കലരാനും ദഹനം എളുപ്പമാക്കാൻ കൂടി സഹായിക്കും. അപ്പോൾ സന്തോഷമുള്ള മനസ്സോടെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ കൂടുതൽ ഗുണം ചെയ്യും. തിരക്കിട്ട ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അല്പം സമയം ഭക്ഷണത്തിനായിട്ട് മാത്രം മാറ്റിവെക്കാം. ഈ ഫാമിലിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ മാനസികമായിട്ടൊരു സംതൃപ്തി കൂടി നൽകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താ ചെയ്യുക, മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കുക.

360 degree. My dear listeners, മികച്ച ആരോഗ്യം എന്നത് ഒരു യാത്രയാണല്ലേ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഈ പറഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തായാലും നിങ്ങളുടെ ഭക്ഷണക്രമത്തിലും കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ. ഈ റിസൾട്ട് വേഗം കാണും എന്ന് ഞാൻ പറയില്ല, അതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് വേഗം കണ്ടില്ലെങ്കിലും നിങ്ങളതൊരു ലോങ് ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളിൽ ചേഞ്ചസ് വരും. അപ്പോൾ വ്യായാമം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ ഭക്ഷണവും അല്ലേ. ശരീരത്തെ നിങ്ങൾ എന്തെങ്കിലും സ്നേഹിക്കണം, അതിന് നല്ല ഇന്ധനം നൽകുക. ഒരു നല്ല ജീവിതശൈലിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. യെസ്, അങ്ങനെ ഇന്നത്തെ 360 degree പറഞ്ഞ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും 360 degree ഒത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടിൽ ദൻ, ഇറ്റ്സ് മീ ആർജി ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് ഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം. Did you make

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045470. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമൻ, പാലക്കാട്.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: എന്താണ് എപ്പോഴും ഈ പുള്ളിയുടെ പഴയ പാട്ടും കേട്ടിരിക്കാനായിട്ട്? നിനക്ക് വല്ല പുതിയ പാട്ടും കേട്ടൂടെ?
1: അത് പുള്ളി ആരാന്ന് അറിഞ്ഞുകൂടാത്ത എന്റെ പ്രശ്നമാണ്. മേരിയ വാസുവിനൊന്നുള്ള പരിപാടിയിലെ ഫസ്റ്റ് വിന്നറാണ് പുള്ളി. ഇപ്പൊ അങ്ങ് ഗ്ലോബലാണ് പുള്ളി, പിടിച്ചാ കിട്ടൂല. അമേരിക്കക്ക് കെൻഡ്രിക്കും എമിനോ ഡ്രേക്കൊക്കെ ഉള്ള പോലെ നമുക്കും ഉണ്ടല്ലേ ഒരാള്, പ്രകാശ് മാത്യു.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: quiero poner.
1: കൈയടി മുഴുവൻ തീർക്കണ്ട.
0: എന്ത് കലക്കണം? കലക്കണം.
1: അതവന്റെ ഒടുക്കത്തെ കലക്കാ. ഇനി ഞാൻ കലക്കും.
0: എന്നാ നീ പോയി അപ്പോഷൻ ചെയ്യടാ.
1: എന്നുവെച്ചാ
0: കലക്കാൻ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടുതലും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045470. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും.

radio.com கேட்டு கேட்டு கூட்டு கூடா.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. അഹല്യ FM 90.4. It's rhythm of Palakkad.

എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തീവ്ര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: Without break with Ahalya FM 90.4 kete kete kutu kuda sare namasa.
1: ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: സ്കൂള് തുറക്കാറായി.
7: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
6: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
7: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
8: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിന്റെ 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
10: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
9: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിംഗിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
11: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
9: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
12: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
13: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കും. പരിശോധിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
9: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2-ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC +2 പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
5: കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വല്ലാതെ ഇങ്ങനെ തടിച്ചുപോയി, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല, എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരമാ, എന്തൊരു കഷ്ടമായത്, എന്റെ വയറൊക്കെ ചാടി, വല്ലാത്ത കോലായില്ലേ, എനിക്ക് എന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത വിഷമമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണേ. എപ്പോഴും ഇത് പറയാറുണ്ട് ആള്. അപ്പോ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മള് തന്നെയോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, കുറച്ചൊക്കെ വണ്ണമൊക്കെ ഉള്ളത് നല്ലതല്ലേ എന്നിങ്ങനെ പറയായിരുന്നു. വണ്ണം കൂടിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കവളില്ല എന്ന് പറഞ്ഞ് വണ്ണം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. ഈ കുട്ടിയപ്പോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടേ ഒരു ദിവസം വല്ലാതെ ആള് മൂഡ് ഓഫായി ഇങ്ങനെ നമ്മളോട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ നിന്നേക്കാൾ ഒരുപാട് വണ്ണമുള്ള ആളുകള് നാട്ടിലില്ലേ, ജീവിക്കുന്നില്ലേ, അതോർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, അവിടെയും നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അവിടെയും ഇങ്ങനെ മറ്റുള്ളവരുടെ ശരീരവുമായി നമ്മുടെ ശരീരം താരതമ്യം ചെയ്യാണ് അല്ലേ, സ്വയം നമ്മൾ നമ്മളെ തന്നെ പഴിക്കുന്നു. ഒരു തുള്ളി സമാധാനം പോലും മനസ്സിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസവും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഈ ശരീരത്തിനൊരു ജീവൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് എന്തായിരിക്കും പറയുക? അത് പറയും, എടോ നീ വിശന്നപ്പോ നിനക്ക് വേണ്ടി ആഹാരം ദഹിപ്പിച്ചു തന്നത് ഞാനാണ്, നീ തളർന്ന് വീഴാതെ നിന്നെ താങ്ങി നിർത്തിയത് ഈ കാലുകളാണ്, എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കരയുന്നുണ്ടാവില്ലേ? അതിപ്പോ നമ്മൾ നമ്മുടെ മുടിയെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ രൂപത്തെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ എന്താ ഒട്ടിയ കവളെ നോക്കി പറയുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ സ്വയം ഇങ്ങനെ പ്രാകുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചതിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കില് അതിങ്ങനെ ചോദിച്ചേനെ, ഒരിറ്റ സ്നേഹം പോലും എന്നോട് ഇല്ലല്ലോ നിനക്കെന്ന് പറഞ്ഞേനെ. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് നമ്മൾ നമ്മളോട് ദയയുള്ളവരായിരിക്കണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലവ് എന്ന്. ഈ ലോകത്തെ മറ്റെല്ലാവരോടും നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ദയയില്ലാത്തവരായിട്ട് ഇടയ്ക്കെങ്കിലും പെരുമാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി, കേട്ടുകൊണ്ടേ ഇരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മണ്ണുള്ളവരോ കറുത്ത പാടുകളോ അല്ല നോക്കേണ്ടത്. ഇത്രയും കാലം നിങ്ങളെ ജീവനോടെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഈ ശരീരത്തെ നോക്കി നന്ദി പറയാണ് വേണ്ടത് അല്ലേ? നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ പെർഫെക്റ്റ് ആവാൻ നോക്കാതെ നമ്മളോടൊരിത്തിരി സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഉള്ളിനോട് തന്നെ കാണിച്ചു തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ചുറ്റുമുള്ള ആളുകളിലേക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി കഴിയുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ മറ്റാരാ ഉണ്ടാവുക? നമുക്ക് മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് വരാം. പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ചെറിയ കൈകളിലേക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക്, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ശരീരത്തിലേക്ക് ഒക്കെ ഒന്ന് നോക്കുക. ഇടയ്ക്കെങ്കിലും ഒരു താങ്ക്സ് പറയുക, കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും എല്ലാ ആളുകളും വിചാരിക്കുന്നത്, എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം ഒരു നേർരേഖ പോലെ സുഗമമായി പോകണമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ലൈഫ്, അല്ലേ? എല്ലാം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ഇവന്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വലിയ ഇവന്റ്. അതിനിടയിൽ

മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, ചില ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയെന്ന് വരാം. അപ്പോഴൊക്കെ തലയിൽ കൈവച്ചിരുന്നിട്ട് എന്റെ വിധി, എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ പണ്ട് ചെയ്തു കൂട്ടിയതിന്റെ ഫലമ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കാൻ തുടങ്ങരുത്. ഈ പറയുന്ന ചെറിയ ഡയലോഗ്സിൽ നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ഡയലോഗ്സ് നമ്മൾ എത്രമാത്രം ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മൾ നമ്മളോട് പറയുന്ന ഈ വിധിശാപങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കുന്നുകളയുന്ന സംഗതികളാണ്. അപ്പൊ അതിന് പകരം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ചെയ്ത കാര്യങ്ങൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, സാരില്ല പോട്ടെ, എന്നിട്ട് വീണ് പോയ ഇടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുക, ഇത് പറ്റിപ്പോയി, ഇനി ഇതെങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, ഹൗ ക്യാൻ വി സോർട്ട് ഇറ്റ് ഔട്ട് എന്ന കാര്യം ചിന്തിക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ശാപവാക്കുകൾ പറയാനും സ്വയം പഴിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നുമുള്ള സമയമില്ല, വീഴ്ചകൾ വരും, കാരണം ലൈഫ് അങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈഫ് അങ്ങനെ നേർരേഖയിൽ സുഖമമായിട്ട് പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഇത്രയൊന്നും എന്താ പറയാ, എൻജോയ് ചെയ്യാൻ അതിലൊന്നും ഉണ്ടാവില്ല അല്ലെ. എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാക്കുക? അപ്പൊ ആ വീഴ്ചകളെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളോട് കാണിക്കുന്ന ആ ചെറിയ ദയ മാത്രം മതി അടുത്ത വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ. നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾ തന്നെ പറയാതെ അതിനോടൊക്കെ ബൈ പറഞ്ഞ് അവനവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ എഴുത്തോല ദൈവട വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Listen without break. Red Ahalya FM 90.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്?
5: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ. gov. in.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
4: ലൈറ്റൻ യുവർ ലൈഫ്.
5: കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണല്ലേ, കേട്ടിട്ടില്ലേ കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന്. പക്ഷേ ഇന്നത്തെ കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ കാലത്തിന് മനസ്സിലായി, അതൊരു കാറ്റുപോലെയല്ല, ഒരു കൊടുങ്കാറ്റുപോലെയാണ് വീശുന്നത്. അതിപ്പോൾ ടെക്നോളജി ആണെങ്കിലും ശീലങ്ങളായാലും അറിവായാലും എല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ ആ പഴയ രീതികളൊക്കെയാണ് എനിക്ക് കംഫർട്ടബിൾ, ആ പഴയ രീതി എന്നെ മതിയായിരുന്നു, പണ്ടത്തെ പോലെ തന്നെ മതിയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, അല്ലേ? പറയാറല്ലേ. എന്നാൽ ആ ഒരു സുരക്ഷിതത്വത്തിൽ ഒതുങ്ങിക്കൂടുമ്പോൾ നമ്മൾ വലിയൊരു അപകടത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാവാത്ത ആരെയും കാലമൊരിക്കലും നിലനിർത്തില്ല ഈ ഭൂമിയിൽ, അവര് കാലഹരണപ്പെട്ടു പോവുക തന്നെ ചെയ്യും. മനസ്സിലായോ? എന്താണ് ഈ കാലഹരണപ്പെടൽ? അതൊരു മെഷീന്റെ മാത്രം കാര്യമല്ല, മനുഷ്യരുടെ കൂടി കാര്യമാണ്. ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഴയ വാശികളിലും പഴയ ശൈലികളിലും മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നമ്മൾ ആർക്കും വേണ്ടാത്തവരായിട്ട് മാറും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വിമുഖതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എനിക്കെല്ലാം അറിയാമെന്നൊരു അഹങ്കാരവും പുതിയതിനെ സ്വീകരിക്കാനുള്ള പേടിയുമാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫോണുകൾ മുതൽ നമ്മളുടെ ജോലി ചെയ്യുന്ന രീതികൾ വരെ എത്ര മാറിയിരിക്കുന്നു. അറിവ് പുതുക്കാത്ത ഡോക്ടറോ പുതിയ സാങ്കേതിക വിദ്യ പഠിക്കാത്ത എഞ്ചിനീയറോ മാറുന്ന അഭിരുചികൾ അറിയാത്ത ഒരു കലാകാരനോ ഈ കാലത്ത് അതിജീവിക്കാനായിട്ട് കഴിയില്ല. നിങ്ങളിപ്പോൾ എത്ര വലിയ വിദഗ്ധനാണെങ്കിലും എത്ര വലിയ അറിവുള്ള ആളാണെങ്കിലും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ കാലം നിങ്ങളെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയും. അൺലേൺ ചെയ്യാനായിട്ട് പഠിക്കുക, അതായത് പഴയതും ഫലപ്രദമല്ലാത്തതുമായ കാര്യങ്ങളെ മറന്നു കളയാനും പുതിയവയെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാവണം. കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നാൽ നമ്മുടെ പഴയ മൂല്യങ്ങളെ ഉപേക്ഷിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് നമ്മുടെ രീതികളെയൊക്കെ ഒന്ന് പരിഷ്കരിക്കുക. മാറ്റങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരിക്കലും മാറ്റങ്ങളെ പേടിക്കരുത്. ലൈഫിൽ എന്ത് മാറ്റം വന്നാലും അതിനെ നിങ്ങൾ ഭയക്കരുത്, അവയെ വളരെ സന്തോഷത്തോടെ വരവേൽക്കണം. എടോ, ഈ ലോകം വലിയൊരു കുതിപ്പിലാണോ, വലിയൊരു ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിനൊപ്പം ഓടാൻ കഴിഞ്ഞില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണോ, നിങ്ങളുടെ പ്രായമോ സാഹചര്യമോ അതെന്തോ ആയിക്കോട്ടെ, ഈ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് നിലനിൽപ്പുള്ളൂ. കാലഹരണപ്പെട്ട ഒരാളായിട്ട് മാറരുത്, കാലത്തിനൊപ്പം വളരുന്ന

0: Story of life.
1: Lighten your life. Lighten. ജീവിതം വലിയൊരു സർക്കിള് പോലെയാണല്ലേ. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നുവോ അവിടെ തന്നെ തിരിച്ചെത്തേണ്ടി വരുന്ന ഒരു വട്ടമാണിത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പറയുന്ന ഓരോ വാക്കും ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട്? പലപ്പോഴും നമ്മളുടെ അധികാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ നമ്മൾ മറ്റുള്ളവരോട് ക്രൂരമായിട്ട് പെരുമാറാറുണ്ടല്ലേ, ശരിയല്ലേ? ഒരാളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ട് തകർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ജയിച്ചു എന്ന്. പക്ഷേ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അറിയാതെ ഒരു വേദന നിങ്ങളെയും കാത്തിരിപ്പുണ്ടാവും, ശരിയല്ലേ? ഇത് വെറും ഒരു ശാപവാക്കൊന്നുമല്ല, ഇതൊരു പ്രകൃതി നിയമമാണ്. നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നത് എന്താണോ അത് പല മടങ്ങായിട്ട് നമ്മളിലേക്ക് തന്നെ. നിങ്ങളിന്ന് ഒരാളുടെ കണ്ണുനീരിന് കാരണമാകുമ്പോൾ ആ കണ്ണുനീരിൻ്റെ ഭാരം നാളെ നിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്ന വിജയങ്ങൾക്കും സന്തോഷങ്ങൾക്കും അധികകാലം ആയുസ്സുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ. അതിനുള്ള ഉത്തരം നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെ പ്രവൃത്തികൾ തന്നെ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഗതികേടുകളെ പരിഹസിക്കുമ്പോൾ, അവരെ ചവിട്ടി താഴ്ത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല കാലം അതിൻ്റെ കണക്ക് പുസ്തകം എപ്പോഴും ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണ് എന്ന്. നമുക്ക് കിട്ടുന്ന ഓരോ വേദനയും ചിലപ്പോൾ നമ്മൾ പണ്ട് മറ്റൊരാൾക്ക് നൽകിയ വേദനയുടെ ഒരു തിരിച്ചു വരവായിരിക്കും. മനസാക്ഷിയോടെ ജീവിക്കണം. ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അധികാരമുള്ളപ്പോൾ എളിമ കാണിക്കാനായിട്ട് പഠിച്ചു, കരുത്തുള്ളപ്പോൾ കരുണ കാണിക്കാനായിട്ടും പഠിച്ചു. നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന പുഞ്ചിരി പോലും നിങ്ങളിലേക്ക് സന്തോഷമായിട്ട് തിരിച്ചെത്തും. അതുപോലെ തന്നെയാണ് വേദനയുടെ കാര്യം. ഈ ലോകം മനോഹരമാകുന്നതേ പരസ്പരമുള്ള സ്നേഹത്തിലൂടെയും കരുതലിലൂടെയാണ്. നന്മ വിതയ്ക്കുന്നവർക്ക് നന്മ തന്നെ ലഭിക്കും. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ ആർക്കും ഒരു ഭാരമാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന സമാധാനം നാളെ നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് താങ്ങായിട്ട് മാറും. കരുതലോടെ വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. കർമ്മഫലം എന്നത്

0: Story of life.
1: Lighten your life.
2: നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഓട്ടമാണല്ലേ. മക്കള്, പങ്കാളി, പാർട്ട്ണറ്, പാരൻസ്, ജോലിയിലെ റെസ്പോൺസിബിലിറ്റീസ്, ഇതിനിടയിൽ എവിടെയോ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറന്നു പോകുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴും അവരുടെ സന്തോഷങ്ങൾക്കായിട്ട് ഓടുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വിളി വരുന്നതേ നമ്മൾ കേൾക്കാറേ ഇല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഇടയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം നാളെ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. സ്വന്തം ആരോഗ്യമെങ്കിലും ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, അവർക്ക് താങ്ങായിരിക്കാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ആരോഗ്യമാണ്.

പക്ഷെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ ശരീരം മാത്രമാണ്. അതിനെ അവഗണിക്കുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടാണ്. ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ പോലും ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ? അതൊക്കെ ചെയ്യണ്ടേ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട്. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നതിനിടയിലേ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ തളർന്നു വീഴുമ്പോൾ മറ്റുള്ളവർക്ക് സങ്കടമൊക്കെ തോന്നും, പക്ഷേ ആ വേദന അനുഭവിക്കേണ്ടത് ആരാണ്? അത് നമ്മൾ മാത്രമല്ലേ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ ലോകം മാറ്റിവെക്കണം. ഇതുവരെ ഇല്ല എങ്കിൽ ഇന്ന് മുതൽ ആ മാറ്റം തുടങ്ങിക്കാം. സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ആ സന്തോഷം പകർന്നു നൽകാനായിട്ട് കഴിയുന്നത്. നിങ്ങളെ പരിഗണിക്കാനായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വരുമെന്ന് കരുതിയിരിക്കരുത്. നിങ്ങൾ നിങ്ങളെ പരിഗണിച്ച് തുടങ്ങുക. നല്ല ആരോഗ്യമുള്ള ശരീരവും സമാധാനമുള്ള മനസ്സും അത് വലിയൊരു സമ്പാദ്യം തന്നെയാണ്. അത് കാത്തു സൂക്ഷിക്കാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരിക്കലും അത് കളയരുത്. മനസ്സിലായോ?

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: നമസ്കാരം. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ചില പഴയ പെരുന്നാൾ പാട്ടുകളാണ് കേൾക്കാനായിട്ട് പോകുന്നത്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ പാട്ടിൻ്റെ പെരുന്നാളാണ്. ആദ്യം സഞ്ചാരി എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്. 1981 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ദാസേട്ടനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾക്ക് ഈണമൊരുക്കിയിട്ടുള്ളത്. യൂസഫ് അലി കേച്ചേരി എഴുതി കൊടുത്ത വരികൾക്ക് ദാസേട്ടൻ കമ്പോസ് ചെയ്ത് ദാസേട്ടൻ തന്നെ പാടിയ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെരുന്നാൾ സ്പെഷ്യൽ ഗാനങ്ങളാണ്, പഴയ പെരുന്നാൾ പാട്ടുകളാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്.

1966 പുറത്തിറങ്ങിയ നല്ലവനായ കള്ളന്റെ കഥ പറഞ്ഞ ഒരു സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമ. ധനികരായിട്ടുള്ള ആളുകളിൽ നിന്ന് പണമെല്ലാം മോഷ്ടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്ത് അരിയില്ലാത്തവർക്ക് അരി വാങ്ങിക്കൊടുത്ത കായംകുളം കൊച്ചുണ്ണിയുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ഐതിഹ്യങ്ങളും ചരിത്ര കഥകളും പറയുന്ന ഒരു വീരപുരുഷനായിട്ടാണ് കായംകുളം കൊച്ചുണ്ണിയെ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞ സിനിമയാണ് 1966 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണി. പി ഭാസ്കരൻ മാഷ് വരികൾ എഴുതി, ബി ചിദംബരനാഥ് സംഗീത സംവിധാനം നിർവഹിച്ച്, കെ ജെ യേശുദാസ് കായംകുളം കൊച്ചുണ്ണി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ് ഇനി.

പാട്ടുകൾ അല്ലെങ്കിൽ പെരുന്നാൾ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മൊഞ്ചത്തിയാണ് അംബിക. അംബികയും സിൽക്ക് സ്മിതയും സംഘവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒപ്പന പാട്ട്. അതിൽ ആ ഒപ്പനയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ പകരാൻ വേണ്ടി പപ്പുച്ചേട്ടനും കുഞ്ചനും ഒക്കെ എത്തി. വില്ലനായിട്ട് ബാലൻ കെ നായർ എത്തിയ സിനിമ എക്കാലത്തെയും ഹിറ്റ് ഗാനമാണ്, എക്കാലത്തെയും ഹിറ്റ് സിനിമയാണ് അങ്ങാടി എന്ന സിനിമയും ആ സിനിമയിലെ ഈ ഒരു പാട്ടും. സുശീലാമ്മ പാടിയ പാട്ടാണ് ശ്യാമിൻ്റെ മ്യൂസിക്, ബിച്ചു തിരുമലയുടെ വരികൾ.

ഐ വി ശശി സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലെ ഗാനത്തിലേക്കാണ് ഇനി. 1921 എന്നാണ് ഈ സിനിമയുടെ പേര്. 1988 റിലീസ് ചെയ്ത 1921 പാട്ടിലേക്ക് മോൻകുട്ടി വൈദ്യരുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. നൗഷാദ് എന്ന ഗായകനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

കിലുക്കി മുത്തോട് മുത്തുവെച്ച വളകിലുക്കി, കയ്യില് മുത്തോട് മുത്തുവെച്ച വളകിലുക്കി. ഈ വരികളിലെ ഗാനരചന വയലാറാണ്. സംഗീതം ജി ദേവരാജൻ മാഷ്. മാധുരിയമ്മയാണ് കടൽപാലം എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. 1969 പിറന്ന ആ ഗാനമാണ് ഇനി.

എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായം എന്ന സിനിമയിൽ കുറേ നല്ല ഗാനങ്ങളുണ്ട്. 1964 ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം, AP കോമളയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് സോങ് ആണ്, കല്യാണ രാത്രിയിൽ എന്ന പാട്ട്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കുട്ടിക്കുപ്പായം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ലീലയാണ്. പ്രേംനസീറും മധുവും അംബികയും ഷീലയും ഒക്കെ അഭിനയിച്ച ചിത്രം. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ബാബുക്ക ഈണം പകർന്ന് കുട്ടിക്കുപ്പായത്തിലെ മറ്റൊരു ഗാനത്തിലേക്ക്.

1960 ഉമ്മ എന്ന ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ പാലാണ് തേനാണൻ കൽപ്പിലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ബാബുക്കേടെ ഈണം, ഭാസ്കരൻ മാഷിന്റെ വരികൾ, എ എം രാജയുടെ വ്യത്യസ്തമായ ശബ്ദത്തിൽ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം ഓർമ്മയിലുണരും കാനങ്ങളിൽ.

പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ എന്ന വരികൾ യൂസഫ് അലി കേച്ചേരി എഴുതി. യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹം സംവിധാനം ചെയ്ത മരം എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, കെ ജെ യേശുദാസിന്റെ ആലാപനം.

മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലേക്കാണ്. ഇനി ഈ ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള കുറ്റിലക്കടവ് എന്ന സ്ഥലത്താണ്. അവിടെ ചിത്രീകരിച്ച ബാബുക്ക ഈണം പകർന്ന മാണിക്യ പൂമുത്ത് എന്ന ഗാനം 1968 പുറത്തിറങ്ങിയ സ്വർണ മത്സ്യം എന്ന ചിത്രത്തിലേതാണ്. മങ്കമ്പു ഗോപാലകൃഷ്ണന്റെ വരികളാണ് ദാസേട്ടനാണ് ആലപിച്ചിരിക്കുന്നത്.

അടുത്ത ഗാനം വീണ്ടും കുട്ടിക്കുപ്പായം എന്ന സിനിമയിലേതാണ്. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിലൊരു എവർഗ്രീൻ റൊമാൻറ്റിക് സോങ് ആണ് പുള്ളി മാനല്ല മയിലല്ല എന്ന പാട്ട്. എല്ലാ ഈശ്വരിയുടെ ആലാപനത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഒരു ക്ലാസിക് സിനിമയാണ് കുട്ടിക്കുപ്പായം എന്ന ചിത്രം. എം എസ് ബാബുരാജിൻ്റെ സംഗീതം, ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ.

കുറേ നല്ല പഴയ പെരുന്നാൾ ഗാനം എന്ന് തോന്നിപ്പിക്കുന്ന, മാപ്പിള പാട്ടുകൾ എന്ന് തോന്നിപ്പിക്കുന്ന മലയാള സിനിമയിൽ ഇറങ്ങിയ കുറേ പാട്ടുകളാണ് നമ്മൾ കേട്ട് വന്നത്. അവസാന ഗാനം ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്, അഗ്നി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയമ്മ പാടിയ ഗാനം. 1978 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ശകുന്തല രാജേന്ദ്രന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. മുല്ലപ്പൂമണം വീശും മുഞ്ചത്തി പുതുമാറി, കൈതപ്പൂം കാറ്റ് വരുന്നേ, മൈലാഞ്ചി ചോപ്പ് വരുന്നേ, ഇങ്ങനെയാണ് വരികൾ തുടങ്ങുന്നത്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.